റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവർ, അതായത് അപ്രിയമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് അത്ര വലിയ സന്തോഷമൊന്നും തോന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും അതൊരു ദിവസമാണെങ്കിൽ ഈ ഒരു ദിവസം ഒന്ന് അവസാനിക്കണേ എന്ന് നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ കുറച്ച് സമയമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സമയം കടന്നു പോകണേന്ന് നമ്മൾ ആഗ്രഹിക്കും. അതേ സമയത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ ഈ ദിവസം അവസാനിക്കരുതെന്ന് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ചിട്ട് അവര് യാത്രയായി പോകുന്നൊരു സമയമാണെങ്കിൽ തന്നെ നമ്മൾ അയ്യോ സമയമായല്ലോ, നമുക്കൊരു വിഷമം വരും. അത് നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം അതിനെ പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ആര് പോകുമ്പോഴാണ് അല്ലെങ്കിൽ ആര് യാത്രയാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നുന്നത്, അവരോടാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. ആര് പോകുമ്പോഴാണ് അല്ലെങ്കിൽ ആരെ കാണാതിരിക്കുമ്പോഴാണ് നമുക്ക് പ്രത്യേകിച്ചിട്ട് വേദനയൊന്നും തോന്നാത്തത്? അവര് നമ്മുടെ ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ എന്തായാലും എല്ലാവരുടെ ജീവിതത്തിലും പ്രിയപ്പെട്ട ഇത്തരം കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കണം. അത് നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ സന്തോഷം തരാനുള്ള ഒരു കാര്യം കൂടിയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

കേൾക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ടാകും, നമുക്ക് സന്തോഷം തോന്നുന്നു പറയുമല്ലോ. ആരാണ് യഥാർത്ഥത്തിൽ ഈ പ്രിയപ്പെട്ടവർ? നമ്മൾ യാതൊരു മടിയും കൂടാതെ എത്ര സമയം ആരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതാണ് നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത്. ഇപ്പം ചിലപ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാകും, അവരെ ഒന്ന് കാണുന്ന നമ്മൾക്ക് തോന്നാറുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഓക്കെ ഇന്ന ഒരാളെ നമുക്ക് വിളിച്ചാലോ എന്ന് വിചാരിക്കാറുണ്ട്. നമുക്കൊരു വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക. സന്തോഷം വരുമ്പോൾ എടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയാനായിട്ട് നമ്മൾ ഒരാളെ വിളിക്കും. അതേസമയം നമുക്ക് ഒത്തിരി വിഷമം വരുമ്പോഴും ആ സെയിം ആളെ തന്നെ നമ്മൾ വിളിച്ചിട്ട് പറയും എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആരെയാണ് വിളിക്കുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരും. എങ്ങനെയാണ് ഒരു വ്യക്തി നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരായിട്ട് മാറുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകിയിട്ടാണോ ഒരാൾക്ക് പ്രിയപ്പെട്ടവരാകുന്നതും അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം നേടിയെടുക്കുന്നതും? അതൊന്നുമല്ല, അതൊക്കെ ആ ഒരു സാധനത്തോടുള്ള കൗതുകം മാറുമ്പോൾ ഇവരോടുള്ള സ്നേഹവും എല്ലാം മാറും. അങ്ങനെയല്ല, മനസ്സുകൊണ്ട് നമുക്കൊരു അടുപ്പം തോന്നണം. എങ്ങനെയാ അത് തോന്നുക? റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സിനോവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ആരാണ് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ചോദിച്ചാൽ ആരുടെ മുഖമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ ഒരു അഞ്ചു പേരുടെ പേര് പറയൂ എന്ന് പറഞ്ഞാൽ അഞ്ചു പേരുടെ പേര് പറയാനുണ്ടോ? അതല്ല, അതിൽ കൂടുതലാണോ ഉള്ളത്? എനിവേ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒത്തിരി പേരില്ലെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാകുമായിരിക്കും. അത് നമ്മുടെ വിഷമത്തിലും സന്തോഷത്തിലും ഒരുപോലെ കൂടെ നിന്നൊരു വ്യക്തിയായിരിക്കും. ഇപ്പൊ തന്നെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ മഴയാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നു, നമ്മൾ കേൾക്കുന്നു, പലതും നമ്മൾ അറിയുന്നു. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കാറില്ലല്ലോ. അപ്പൊ നമുക്ക് ഒരുപാട് അറിയുന്ന ഒരാൾ ഈ പറയുന്നത് പോലെ മഴ പെയ്ത് വെള്ളം വരുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം അവരെ എടുത്ത് വിളിക്കും, എടാ നീ ഓക്കെ ആണോ, നിന്റെ നാട്ടിൽ പ്രശ്നമുണ്ടോ? അത് നമ്മുടെ ഒരു കൺസേൺ ആണ്. ആ കൺസേണാണ് സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അടുപ്പം എന്ന് പറയുന്നത്. അല്ലാതെ അവർക്ക് എന്ത് പറ്റിയാലും എനിക്കെന്ത്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവാറില്ലല്ലോ. ഇതിനൊക്കെ തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നതും ഇവരൊക്കെ തന്നെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് പറയുന്നതും. എനിവേ, കേൾക്കൂ, ഇത് റേഡിയോ സുനു.

എപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത്? കേൾക്കുന്നത് റേഡിയോസിനുമാണ് കൂടെയുള്ളത്. ഞാൻ ചച്ചു. ഒരാളെ അനാവശ്യമായിട്ട് ശല്യം ചെയ്യുന്നത് അവരെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ഒരാളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുക, അതാണ് ഒരാൾക്ക് ചെയ്യാൻ, ഒരാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ആരെങ്കിലും നമുക്ക് ഉപദ്രവിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, അനാവശ്യമായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിച്ച് പെരുമാറിയാൽ മാത്രം മതി. നമ്മൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അനാവശ്യമായിട്ട് അവരോട് സംസാരത്തിന് പോകുന്നില്ല, അനാവശ്യമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല. അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, അതിന് നല്ല രീതിയിൽ നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അവർക്ക് സന്തോഷത്തിനാണെങ്കിലും സങ്കടപ്പെടുന്ന അവസരങ്ങളിലാണെങ്കിൽ നമ്മൾ അവർക്ക് ഒരാളായിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാവരോടും പെരുമാറാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണ് പ്രയോറിറ്റി വരുന്നത്. ഇവരോട് നമുക്ക് ഇത്തിരി പ്രയോറിറ്റി കൂടുതലായിരിക്കും, മറ്റൊരാളോട് അത് ഇത്തിരി കുറവായിരിക്കും. പക്ഷേ നമ്മളെ ഒരാൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ അവരോട് മുഖം തിരിക്കാനായിട്ട് പാടില്ല കേട്ടോ. അത് ശരിയല്ല. നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരാൾക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ അത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

തട്ടത്തിൻ മറയത്തിലെ പാട്ട് കേട്ടുകൊണ്ട് ഈ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. ഒരു നല്ല ദിവസം, ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പല സ്വപ്നങ്ങളും നമ്മളുടെ മനസ്സിലെ യാത്രയിലാണെങ്കിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കും, എനിക്കിങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, അങ്ങനെ എൻ്റെ സ്വപ്നത്തിലേക്ക് എനിക്ക് എത്തണം എന്ന് എപ്പോഴും നമ്മളുടെ മനസ്സിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമല്ലേ. തീർച്ചയായിട്ടും നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ്. ഇന്നലെയെക്കുറിച്ചുള്ള ചിലപ്പോൾ നമ്മളുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ അത് നടന്നു എന്ന് വരില്ല, അതൊക്കെ മാറ്റിവെച്ചിട്ട് നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ്. ഇന്നലെയെക്കുറിച്ചുള്ള ചിലപ്പോൾ നമ്മളുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ അത് നടന്നു എന്ന് വരില്ല, അതൊക്കെ

നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളെല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കൂടി പോവാണ്. ചിത്രശേഷിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് ഈ പാട്ട് നമ്മൾ കേട്ട് തുടങ്ങുന്നത്. തുമ്പോളിക്കടപ്പുറം എന്ന സിനിമയിൽ ചിത്രശേഷി പാടിയ ഒരു നല്ല പാട്ടിലാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ദാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ, വിശേഷങ്ങൾ എല്ലാം തന്നെ പോരട്ടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്.

0: കണ്ടീഷൻസ് അപ്ലൈ. This is Morning Safari. Morning Safari. Morning Safari. Morning Safari. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: 91.7 FM,
1: Qatar's favorite radio station.
2: മഴസെയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
3: ഒലിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
2: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
4: ഹായ്, ഞാൻ സലീം കൊടുത്തു.
0: You're listening to
4: Radio Suno 91.7.
0: You're listening to
5: Morning Safari.
0: Morning Safari.
6: Only on Radio Suno 91.7 FM.
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന ടൈമില് നമുക്ക് നേരെ ഒന്ന് നാട്ടിലേക്ക് പോകാം. എന്തൊക്കെയാണ് നാട്ടിലെ അപ്ഡേറ്റുകൾ എന്നുള്ളത് കൂടി ഒന്ന് നോക്കി പോകേണ്ട സമയമാണ്. നമുക്കറിയാം മഴയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നാട്ടില്. അതോടൊപ്പം തന്നെ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ നാട്ടിലെ നിന്നുള്ള അപ്ഡേറ്റുകളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ കനത്ത സാഹചര്യത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട എന്നീ 10 ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരുട്ടി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വയനാട്ടിലെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കുമൊക്കെ ഒരു അവധി ബാധകമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നാട്ടിലെ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ മഴ കുറയുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ പേടിക്കുന്ന സിറ്റുവേഷനിലേക്കുള്ള മഴയുടെ ആ ഒരു കുറവൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ കുറഞ്ഞ് നമ്മൾ സമാധാനമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളക്കെട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് എല്ലാം സാധാരണ നിലയിലേക്ക് വരട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയിലെ പാട്ടാണ് ഇപ്പം ദാ നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. ഞാനിസ നിങ്ങൾക്കൊപ്പം

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇതുവരെ വന്നില്ല, അപ്പം നേരെ ഞാൻ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരികയാണ്. ഷാജഹാൻ, അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്. മീരാൻ ഖാൻ മോർണിംഗ് പറയുന്നുണ്ട്. മണി മച്ചിങ്ങൽ, രവിശങ്കർ ജി, വെരി ഗുഡ് മോർണിംഗ്. റിയാസ് ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് അൻസിൽ ഹബീബിൻ്റെ മോർണിംഗ് ആണ്. വെരി ഗുഡ് മോർണിംഗ്. ജോസഫിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. സുപ്രഭാതം, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഉമേഷിൻ്റെ മെസ്സേജാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അരുൺ എസ് ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ് അരുൺ. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഗായ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാറ്റ്മാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു സ്പെഷ്യൽ വിഷസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിൽ പറയേണ്ട സമയമാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണേ.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: This is Morning Safari, Morning Safari,
6: Morning Safari,
7: Morning Safari,
8: Malabar Golden Diamonds, Morning Safari,
3: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
11: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ്. ജന്നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഇന്നലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഷെയർ ചെയ്തു. അക്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2030 കോമൺവെൽത്ത് ഗെയിംസ് എവിടെ വെച്ചായിരിക്കും നടക്കുക എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടായിരിക്കും 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഒരു വലിയ പ്രത്യേകതയാണ്. അതായത് 100-ാമത്തെ കോമൺവെൽത്ത് ഗെയിംസിനായിരിക്കും 2030 നമ്മളുടെ ഇന്ത്യ ആതിഥ്യമരുളാനായിട്ട് പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ടാഗ് ലൈനോടൊക്കെ കൂടി തന്നെയായിരിക്കും. ഗംഭീരമായിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ 100-ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആയിരിക്കും 2030. അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്കും എത്താനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഫൈജാസ് ആണ്, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് നല്ല വലിയൊരു കുറിപ്പൊക്കെ എനിക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. പാട്ട് റിലേറ്റഡ് ആയിട്ടൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പാട്ട് പ്ലേ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസലിനും ഫൈസലിനും വേണ്ടിയിട്ടാണ്. തീർച്ചയായും ഞാൻ നല്ലൊരു പാട്ട് തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബിജുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മോർണിംഗ് വിശേഷങ്ങളും മോർണിംഗ് കുറിപ്പുകളും ഒക്കെ തന്നെ അയച്ചു വന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറഞ്ഞുകൊണ്ട്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്ന് 4 ആണ്, അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഇന്ന് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ചെന്നൈ ബീറ്റ്സിൽ കാറ്റുവെളി ഡേ എന്ന മൂവിയിലെ പാട്ട് വരുന്നു.
1: ചെന്നൈ ബീറ്റ്സ്.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
5: അങ്ങ് വാനക്കോണില് മിന്നി നിന്നു.
3: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.
6: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
3: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ ഇതാ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഓഗസ്റ്റ് 4-ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. സുപ്രഭാതം പറഞ്ഞുകൊണ്ട് പോറ്റിക്കൊല്ലം മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അജു വെട്ടിയാരൻ മന്നക്കുട്ടിയുടെ ഫാമിലിയാണ്, അവർ തിരിച്ചെത്തി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് തന്നിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഇന്നലെ നാട്ടിലേക്ക് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും അന്വേഷണങ്ങൾ പ്രത്യേകം ഫാമിലിയിലെ എല്ലാവരെയും അറിയിക്കും കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഇന്ത്യൻ ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ച്, പുതിയൊരു ഫീൽഡിംഗ് കോച്ച് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കോച്ച് എന്ന് പറയുന്നത് ടി ദിലീപ് അദ്ദേഹമായിരുന്നു. നേരത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ചായിട്ട് അദ്ദേഹമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ടീമിൽ നിന്ന് പോകുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കി കാണാനായിട്ട് സാധിക്കും. ദിലീപ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ഇത്രയും കാലത്തെ ടീമിനൊപ്പം ഉണ്ടായിരുന്ന യാത്രയെക്കുറിച്ചും അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ആള് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ആ ഒരു 5 വർഷത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് എത്രമാത്രമായിരുന്നു, അതിൻ്റെ ഒരു ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വിജയങ്ങൾ എന്ന് പറയുന്ന ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി, അല്ലെങ്കിൽ ഈ ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എന്നും കടപ്പെട്ടിരിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞു വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വരുത്തിയ ചില മാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഒരു ജസ്റ്റ് ഒരു സെൻറ്റൻസിലിങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് മത്സരത്തിൻ്റെ ശേഷം, മാച്ചിന് ശേഷം മികച്ച ഫീൽഡർക്ക് മെഡൽ നൽകുമായിരുന്നു അത്രേ. ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മളുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു മത്സരത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ വരുന്ന സമയത്ത് ആ മാച്ചിലെ മികച്ച ഫീൽഡർ ആരാണോ അവർക്കൊരു മെഡൽ നൽകുന്നത് ടീമിലെ വലിയ ആവേശവും ഒത്തൊരുമയും ഒക്കെയാണ് ഉണ്ടാക്കിയത്. അതെന്നും തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഇങ്ങനെ അതിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ശരിയാണല്ലേ. ഇപ്പം ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയും വലിയൊരു ടീമാണ്, എന്താ പറയുക, അത്രയും സ്റ്റാർ താരങ്ങളുള്ളൊരു ടീമാണ്. അപ്പോൾ അവർ ഡ്രസ്സിംഗ് റൂമിലെത്തി അവർ മെഡൽ കിട്ടുന്ന സമയത്ത് അവർക്കൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ചെറിയ ചെറിയ റിവാർഡുകൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര സന്തോഷം നൽകും, ശരിയല്ലേ. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് വെൽ ഡൺ എന്നോ ഗുഡ് ജോബ് എന്നോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സന്തോഷം, ഓ കൊള്ളാലോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു സന്തോഷം. വലിയ സമ്മാനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ റിവാർഡുകൾ നമുക്ക് ഭയങ്കര സന്തോഷം നൽകും. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലുണ്ടാകും ഇതുപോലത്തെ റിവാർഡ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കും, മന്ത്ലിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള റിവാർഡ് സിസ്റ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ റിവാർഡുകൾ നമുക്ക് നൽകുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ജോലിയിൽ നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ, ഞാൻ പറയുന്ന വലിയ സമ്മാനങ്ങളോ വലിയ വലിയ സംഭവങ്ങളോ ഒന്നുമല്ല, ഇപ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ ഇപ്പം നമുക്കൊരു കൊള്ളായിട്ടോ നന്നായിരുന്നു ചെയ്തത് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അത്തരത്തിലുള്ള നിങ്ങളുടെ ഓഫീസിൽ ഇതുപോലെ നിങ്ങൾക്ക് നൽകുന്ന അപ്രിസിയേഷൻസ് എന്തൊക്കെയാണ്, ഇതുപോലെ ചെറിയ ചെറിയ അവാർഡുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഓഫീസിലുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. ഇത്തരത്തിലുള്ളൊരു റിവാർഡ് സിസ്റ്റമൊക്കെ നിങ്ങളുടെ ഓഫീസിലും മന്ത്ലിയും അല്ലെങ്കിൽ അങ്ങനെ ഓരോ വർഷത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള റിവാർഡ് സിസ്റ്റങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ വിളിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. ഇത്തരത്തിൽ ചെറിയ ചെറിയ റിവാർഡുകൾ നമ്മുടെ ജോലിയിൽ നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ അപ്രിസിയേഷൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്രിസിയേഷൻസ് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു ഊർജത്തെ കുറച്ചുകൂടി കൂട്ടുകയല്ലേ ചെയ്യുന്നത്. എന്താണ് ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം? ജോലിയിലെ ഇത്തരത്തിലുള്ള അപ്രിസിയേഷൻ, നമ്മൾ നല്ലൊരു കാര്യം നല്ല രീതിയിലൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അഭിനന്ദനം, അതൊരു ഭയങ്കര ഊർജം തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അത്തരത്തിലുള്ള അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടതിന്റെയും ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പം അങ്ങനെ അപ്രിസിയേഷൻ ചിലപ്പോൾ നമുക്ക് പറഞ്ഞൊന്നും പോകത്തില്ല, നമ്മുടെ ജോലിയാണല്ലോ നിങ്ങൾ ചെയ്യേണ്ടതാണല്ലോ എന്നുള്ള രീതി ഒരു മൈൻഡ് സെറ്റിൽ ചിലപ്പോൾ പോകുന്ന ആളുകളും ഉണ്ടായിരിക്കും. പക്ഷെ ചില ആളുകൾ ചിലപ്പം ഒരു നല്ലതായിട്ടൊരു കാര്യം കൊള്ളായിരുന്നു കേട്ടോ, നന്നായിരുന്നു കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കും മനസ്സിലൊരു ഭയങ്കര സന്തോഷം തോന്നും. അപ്പൊ ഇത്തരത്തിലുള്ള അപ്രിസിയേഷൻ ജോലിയിൽ എത്രമാത്രം പ്രധാനമാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഈ സമയത്തൊന്ന് ചോദിച്ചു പോവാണ് കേട്ടോ. നിങ്ങളുടെ ഓഫീസിൽ ഇതുപോലെയുള്ള റിവോർഡ് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചിന്തകൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വിളിക്കാം ഇപ്പം തന്നെ 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ വിളിക്കാം. അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി, 500-9017 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. നമ്മുടെ ജോലിയിൽ നമുക്കൊരു അപ്രിസിയേഷൻ നൽകി വലിയ വലിയ സമ്മാനങ്ങളല്ല, ചെറിയൊരു വാക്കിലൂടെ ആണെങ്കിലും കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ അപ്രിസിയേഷൻ നൽകുന്നതിൻ്റെ ഒരു ഒരു സന്തോഷം എത്രമാത്രം വലുതായിരിക്കാം. എന്താണ് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം മെസ്സേജിലൂടെ, അല്ലെങ്കിൽ വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്. തീരം മൂവിയിലെ പാട്ട് വരുന്നു, അല്ലെങ്കിൽ വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്. തീരം മൂവിയിലെ പാട്ട് വരുന്നു.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
2: ഒലിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
3: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
4: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. തൊണ്ണൂറ്റി ഒന്ന് ദശാംശം 7 റേഡിയോസിനും 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores. Where the world

ഡൽഹി സിക്സ് എന്ന മൂവിയിലെ പാട്ടായിരുന്നു നമ്മളിതാ ഇപ്പൊ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റാണ്. ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. ഇനിയിപ്പോ നേരെ നമുക്കൊന്ന് നമ്മുടെ പി ഒ ബോക്സിലേക്ക് പോകാം, നാട്ടിലെ ഒരു സ്ഥലപ്പേര് വിശേഷത്തിലേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടപ്പോൾ ഒരു സ്ഥലത്തിന്റെ പേര് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നമ്മുടെ പി ഒ ബോക്സിൽ ഒന്ന് പറയാം എന്നുള്ളത്. ആ സ്ഥലത്തിന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി ചോദിക്കുകയാണ് കേട്ടോ. തൃശ്ശൂർ ഭാഗത്തെ ഒരു സ്ഥലമാണ്. എനിക്കിതിന്റെ ചരിത്രം കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും എന്തായിരിക്കും എന്നുള്ള കാരണം ചിലപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കും. തൃശ്ശൂർ എളവള്ളി ഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത് എന്നാണ് ആ റീല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരുത്തി തരുകയും ചെയ്യാൻ പറ്റും കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേര് പോൾ മാഷ്ടെ പടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് തൃശ്ശൂർ എളവള്ളി ഭാഗത്താണ് അത്ര ഈ സ്ഥലമുള്ളത്. സ്ഥലത്തിൻ്റെ പേര് പോൾ മാഷ്ടെ പടി. ഒരു പക്ഷേ അദ്ദേഹം ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഒരു പേര് വന്നത്. പോൾ മാഷ്ടെ പടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എളവള്ളി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് കേട്ടോ. ചുറ്റാട്ടുകര, പാവറട്ടി, ചൊവ്വല്ലൂർ പടി എന്നൊക്കെ അതിനോട് അടുത്ത് തന്നെ കുറേ പടികളുള്ള അല്ലെങ്കിൽ പടി എന്ന് പറയുന്ന പേര് വരുന്ന സ്ഥലപ്പേരുകളുമുണ്ട് അത്രേ. അപ്പോൾ എന്തായാലും പോൾ മാഷ്ടെ പടി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു ഏരിയയിലുള്ള ആളുകളുടെ പേരുകൾ വെച്ചിട്ട് പല ഭാഗങ്ങളിലും സ്ഥലപ്പേരുകളുണ്ടാകും. അതുപോലെ തന്നെ ഈ പടി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പടികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നോക്കിപ്പോവാണെങ്കിൽ അത്രമാത്രം പടികൾ ചേർത്തുള്ള സ്ഥലപ്പേരുകളും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. നമ്മൾ ഈ പോൾ മാഷ്ടെ പടി, ചൊവ്വല്ലൂർ പടി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മറ്റേതെങ്കിലും പടി കണക്ട് ചെയ്യുന്ന സ്ഥലപ്പേരുകൾ എനിക്കൊന്നും അത്രമാത്രം പേരുകൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് കരുതുന്നു. എത്രമാത്രമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്, 5000917 എന്ന നമ്പറിലേക്ക്. അതുപോലെ തന്നെ സാധാരണ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രദേശത്ത് ആ ഒരു ഏരിയയിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ പേര് കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്ഥലപ്പേരുകളും നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അത്തരത്തിലുള്ള സ്ഥലപ്പേരുകളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇപ്പോൾ പോൾ മാഷ്ടെ പടി എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രദേശത്ത് അറിയപ്പെടുന്ന വ്യക്തിയുടെ പേരിലുള്ള സ്ഥലപ്പേരുകൾ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലപ്പേരുകളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെസ്സേജിൽ ഒന്ന് പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് ആ മെസ്സേജുകളൊക്കെ ഒന്ന് അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ പാട്ട് നിങ്ങൾക്കരികിലേക്ക് വരുന്നു. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ദാസേട്ടൻ, സുജാത ചേച്ചി ചേർന്ന് പാടിയ ഒരു നല്ല പാട്ട് ദാ നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. മോർണിംഗ് സവാരിയിലൂടെ ജനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കൂട്ടുകൂടാവും.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: Joy Alukas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
7: എന്ത്?
6: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
7: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
6: അതെ, നീ എല്ലാ ദിവസവും.
7: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
8: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
9: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: home. Chennai Beats.
7: Tamil. Head of the hour.
8: In the art of Podhumar Kulanda.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 കഴിഞ്ഞ് 36 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. കുറച്ചധികം പേരുടെ മെസ്സേജുകളുണ്ട്, അതിലേക്കൊന്ന് പോവാണ്. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരിലെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ്, പോൾ മാസ്റ്റർ പടി എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇപ്പം കേട്ട് തുടങ്ങിയവർക്ക് മെസ്സേജുകൾ അയക്കാട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. ജയശങ്കർ ബാലകൃഷ്ണൻ ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ലജിൻ ആൻഡ് ലക്ഷിവിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അഷ്കർ പി ഹംസ മെസ്സേജ് ചെയ്യുന്നു. സനൽജി, ഷാജു, ശ്രീധർ, അങ്ങനെ എല്ലാവരും മെസ്സേജിൽ അയച്ചു തരുന്നുണ്ട്. റയാൻ പറയുന്നത് മേപ്പാടി, തീർച്ചയായിട്ടും നമുക്കറിയുന്ന സ്ഥലം. അതുൽ ബെന്നിയുടെ മെസ്സേജ് ഉണ്ട്, ബാവാപ്പടി, പൂക്കാട്ടുപടി, ഇതൊക്കെ എറണാകുളം ഭാഗത്തെ പടികളാണ് എന്നാണ് അതുൽ ബെന്നി പറയുന്നത്. നെക്സ്റ്റ് കമറുദ്ദീനാണ്, അദ്ദേഹമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പറയുന്ന സ്ഥലങ്ങൾ ഒന്ന് എറണാകുളം ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഇല്ലത്തുപടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അത് എടവനക്കാട് എറണാകുളം ഈ ബസ് സ്റ്റോപ്പ് ആക്ടർ സിദ്ദിഖിൻ്റെ ഹോമിൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇല്ലത്തുപടി എന്ന് പറയുന്ന ഒരു വെറൈറ്റി സ്ഥലം, നല്ലൊരു പേര്, വ്യത്യസ്തമായൊരു പേര്. ഖമറുദ്ദീൻ, അദ്ദേഹമാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അടിപൊളി, ഇല്ലത്തുപടിയെ പരിചയപ്പെടുത്തുന്നു. നെക്സ്റ്റ് മനുവിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, പള്ളിപ്പടി ഇൻ നിലമ്പൂർ, തോപ്പുംപടി, പിന്നെ ലാഹപ്പടി ഇൻ റാന്നി. റാന്നിയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലേ, ലാഹപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലം റാന്നിയിലുണ്ട് എന്നാണ് മനു പറഞ്ഞിട്ടുള്ളത്. റെജി മാത്യു ആണ് നെക്സ്റ്റ് മെസ്സേജിൽ പറയുന്നത്. റെജി കുറച്ചധികം സ്ഥലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. കുടയംപടി എന്ന് പറയുന്ന സ്ഥലം, കോട്ടയത്തെ സ്ഥലമാണ് കുടയംപടി, അത് പറഞ്ഞിട്ടുണ്ട് റെജി മാത്യു. പിന്നെ മടത്തുംപടി, അത് മാവേലിക്കര ഭാഗത്തെ ഒരു സ്ഥലമാണെന്ന് പറയുന്നു. തോപ്പുംപടി എല്ലാവർക്കും അറിയാം. ചാലുങ്കൽപ്പടി വാഗത്താനം ഭാഗത്തെ ഒരു സ്ഥലമാണ്. റെജി മാത്യു ആണ് ഇത്രയും പടികളെ നമുക്ക് ഓർമ്മപ്പെടുത്തിയത്. കൂടെ തന്നെ ഫൈസലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചായ കുടിച്ചു എന്ന് ഞങ്ങളുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ്. മിനി, ഒരാശംസ പറയണം സ്നേഹത്തോടെ. ഫൈസൽ വലപ്പാട്, റിജേഷ്, ആബിദ, ഷിജി, സ്മിത, സുധീർ, ഇക്ബാൽ, റിജു, ദൗലത്ത്, ഷാനി, സാജിദ, ഡർ, എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ആശംസ അറിയിക്കുന്നത്. ഇത് വായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി പറയുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മിനിക്ക്

ജോസ് അദ്ദേഹത്തിന് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഷൈജുവിന്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഫ്രം കിളിമാനൂർ. ഓക്കെ, വെരി വെരി ഗുഡ് മോർണിംഗ് ഷൈജു ആണ്. നമ്മളേക്ക് ഷൈജുവിന് ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് അജിയുടെ മെസ്സേജ് ഉണ്ട്. നാട്ടിലേക്ക് പോകുന്ന അജയൻ ചേട്ടന് ഹാപ്പി ജേണി, സുപ്രഭാതം നിസ എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും അജയൻ എല്ലാവിധ ആശംസകളും അജി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നാട്ടിലേക്ക് പോയിട്ട് ഗംഭീരമായിട്ട് വെക്കേഷനൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് ജെറിൻ ആണ്. തൊടുപുഴ പാലക്കാട്ടുംപടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അല്ലേ, പാലക്കാട്ടുപടി എന്ന് പറയുന്ന ഒരു സ്ഥലം തൊടുപുഴ ഭാഗത്തുണ്ട്. മൂവാറ്റുപുഴ ഭാഗത്തെ സ്ഥലത്തിൻ്റെ പേരും കൂടി നമുക്ക് മെസ്സേജിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പോൾ മാസ്റ്റർ പടി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് സംസാരിച്ചു വരികയാണ്. തൃശ്ശൂർ ജില്ലയിലെ എളവള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ ഭാഗത്തോട് അനുബന്ധിച്ചുള്ള സ്ഥലമാണ് പോൾ മാസ്റ്റർ പടി എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാനൊരു വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള മറ്റ് സ്ഥലപ്പേരുകൾ, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് എത്തുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് മെസ്സേജിൽ പറഞ്ഞുതരാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. ഒപ്പം നമുക്കറിയാം നാട്ടിൽ മഴയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസം കൂടിയാണ് അല്ലേ. അപ്പം നമുക്ക് ഈ മഴയുടെ കണക്കൊന്ന് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ നോക്കുവാണെങ്കിൽ കേരളത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 3 വരെ പെയ്തത് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 232% അധിക മഴ നമുക്ക് നാട്ടിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ പറയുന്നുണ്ട്. 55.4 mm മഴയായിരുന്നു നമുക്ക് ലഭിക്കേണ്ടിയിരുന്നത്, പക്ഷേ പെയ്തത് 184.2 mm ആണ്. അങ്ങനെ 3 ദിവസം ഏറ്റവും കൂടുതൽ മഴ പെയ്തത് എവിടെയാണെന്നറിയാമോ, കോഴിക്കോട് ജില്ലയിലാണ്. 3 ദിവസം ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കോഴിക്കോട് മാത്രമല്ല കേട്ടോ, കോഴിക്കോട് 15 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 15 ജില്ലയിലേക്ക് നോക്കുവാണെങ്കിൽ 533% അധിക മഴ ആ ഒരു ഭാഗത്ത് പെയ്തു എന്നുള്ള കണക്കുകൾ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ണൂരിലാണെങ്കിൽ 227% ആയിരുന്നു, അതിൽ 207% അധികം മഴ പെയ്തു എന്നുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നാട്ടിൽ അധിക മഴയും കാര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതാണ് മഴ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട്, ബദ്രുദ്ദീനാണ്. വയനാട് ജില്ലയിൽ മീനങ്ങാടിക്കടുത്ത് പണിക്കർ പടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് തൃശ്ശൂർ കയ്പമംഗലത്ത് ഒരു ഡോക്ടർ പടിയുണ്ട്. എനിക്ക് തോന്നുന്നു അത് മിക്കവാറും എല്ലാ ജില്ലകളിലും ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊരു ഡോക്ടർ പടി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടല്ലേ, പല ഭാഗങ്ങളിലും ഉണ്ട് ഡോക്ടർ പടി. അപ്പോൾ ഡോക്ടർ പടി തൃശ്ശൂർ കയ്പമംഗലം ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് സിപ്പിനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അജയ് കൊച്ചിൻ പറയുന്നത് ഗുഡ് മോർണിംഗ് നിസാന്ന്, വെരി ഗുഡ് മോർണിംഗ്. പൂക്കാട്ടുപടി, അത് ഓൾറെഡി ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞു, തൃക്കാക്കരയ്ക്കടുത്തുള്ള സ്ഥലമാണ് എന്നുള്ളത് കൂടിയാണ് അജയ് കൊച്ചിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യത്യസ്തം ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കച്ചേരിപ്പടി. ഓക്കെ, സിപിൻ കച്ചേരിപ്പടി പറഞ്ഞിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വന്നിരിക്കുന്നത് നബീലാണ്. ഗുഡ് മോർണിംഗ്, പോൾ മാസ്റ്റർ പടി വീടിൻ്റെ 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. അടിപൊളി. ഓക്കെ, ഞാൻ വിചാരിച്ചു ആരെങ്കിലും ആ ഒരു ഭാഗത്തുള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുമെന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആൾ നബീൽ മുഹമ്മദാണ് കേട്ടോ. അതുപോലെ 1 കിലോമീറ്റർ അടുത്ത് 400-ാം പടി എന്നൊരു സ്ഥലമുണ്ട്. ആ അടിപൊളിയാണല്ലോ 400-ാം പടി, അത് ആദ്യം കേൾക്കുക കേട്ടോ. നമ്മൾ അല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ട് 400-ാം പടി എന്ന് പറയുന്നൊരു പേര് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു ഭാഗത്ത് തന്നെ 400-ാം പടി എന്നൊരു സ്ഥലമുണ്ട്. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ചാവക്കാട് തങ്ങൽപ്പടിയുണ്ട്. ഓക്കെ, എനിക്കൊന്ന് ആ ഒരു ഏരിയയിൽ കൂടുതലും പടി കണക്ട് ചെയ്യുന്ന സ്ഥലപ്പേരുകൾ ഉള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം ചുവല്ലൂർ പടി അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ ആ ഒരു ഏരിയയോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും നബീൽ മുഹമ്മദ് നമ്മളുടെ പോൾ മാഷിൻ്റെ പടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പേരുകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചരിത്രങ്ങളോ, അതോടൊപ്പം നബീൽ പോൾ മാസ്റ്റർ പടി എന്ന് പറയുന്ന ആ മാഷ് വളരെ ഫേമസ് ആയതുകൊണ്ട് തന്നെയാണല്ലോ അല്ലേ, അതിൻ്റെ കാരണമായിട്ട് തന്നെ ആയിരിക്കുമല്ലോ ആ ഒരു പേര് വന്നിട്ടുണ്ടാവും അല്ലേ, അങ്ങനെ ഞാനങ്ങ് ഊഹിച്ചു കേട്ടോ. ഓക്കെ, ഡെയ്സൻ്റെ മെസ്സേജ് ഉണ്ട്, ഗാന്ധിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഡെയ്സൺ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും വിശേഷങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ അത് അംഗമാലി ഭാഗത്താണ് അല്ലെങ്കിൽ ചോദിക്കാൻ വരുവാണ് ഡെയ്സ എവിടെയാണെന്നുള്ളത്. ഓക്കെ, അത് അംഗമാലി ഭാഗത്തെ ഒരു സ്ഥലമാണ്. ഓക്കെ, നെക്സ്റ്റ് ശ്രീയുടെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു ഓൾറെഡി മെൻഷൻ ചെയ്തു കേട്ടോ, ഇത് കുറച്ച് മുമ്പ് മെൻഷൻ ചെയ്തു. ഗുഡ് മോർണിംഗ്, നിയർ എടവനക്കാട് ദർ ഇസ് ഇല്ലത്തുപടി. ഓൾറെഡി നമ്മളത് ഇല്ലത്തുപടിയെക്കുറിച്ചൊക്കെ സംസാരിച്ച് വരികയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും
തട്ടാമ്പടി, ഓക്കെ സിബിൻ വിട്ടുതരാൻ ഭാവിലുണ്ട്, സിബിൻ ലിസ്റ്റ് എനിക്ക് തന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ തട്ടാമ്പടി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് എന്നുകൂടി സിബിൻ പറഞ്ഞിട്ടുണ്ട്. ഫൈസൽ വലപ്പാടും ഒരു സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി സ്ഥലവിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത മണിക്കൂറിൽ സുനോ അപ്ഡേറ്റ്സിനൊക്കെ ശേഷം ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റിനീഷ് പറയുന്നത് 17 ഓക്കെ വല്യപ്പൻപടി, ഓക്കെ ആലുവക്കെടുത്തൊരു സ്ഥലമാണ് വല്യപ്പൻപടി, ഓക്കെ ശരത്താണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ആഷ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നിയർ മൂവാറ്റുപുഴയല്ലേ ഉദ്ദേശിക്കുന്ന ആഷ്. പായിപ്രപ്പടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, എനിക്കൊന്ന് പായിപ്ര എന്ന് പറയുന്ന വേറൊരു സ്ഥലമുണ്ടെന്ന് തോന്നുന്നു അല്ലേ. പായിപ്രപ്പടി എന്ന് പറയുന്നൊരു സ്ഥലത്തെക്കുറിച്ച് കൂടി ആഷ് അയൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വയനാട് ചുരത്തിലൊരു സ്ഥലമുണ്ട്, അത് തകരപ്പാടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ അങ്ങനെ എന്തായാലും നമ്മൾ അടിപൊളി സ്ഥലപ്പേര് വിശേഷങ്ങളൊക്കെ തന്നെ പടി പോൾ മാസ്റ്റർ പടിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും മെസ്സേജുകളുണ്ടെങ്കിൽ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പേരുകളും കണക്ഷൻസും ഒക്കെ തന്നെ ഷെയർ ചെയ്യാനായിട്ടുള്ളവരുണ്ടെങ്കിൽ മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടേക്ക് വരേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയം കൂടിയാണ്. പാട്ടുകൾക്ക് ശേഷം കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എന്തായാലും തൃശ്ശൂരിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന സമയത്ത് അതിനെ പറ്റിയൊരു ഒരു ഒരു പാട്ടിലേക്ക് പോയാലോ എന്നുള്ള ഒരു ഒരു ചിന്തയിലാണ് ഞാൻ എന്തായാലും അതിലേക്ക് വരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പേരുകൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്ഥലപ്പേരുകളുടെ വിശേഷങ്ങളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഞാനങ്ങനെ തൃശ്ശൂർ കണക്ഷൻ പറഞ്ഞു വന്ന സമയത്ത് അതിനെ പറ്റിയൊരു പാട്ട് കൂടി വരുന്നു. പുണ്യാളൻ അഗർബത്തീസിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മോർണിംഗ് സവാരിയിൽ

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select tournaments. Visit Kalyan Jewelers today. Conditions apply.
4: എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
5: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
4: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7665-5954.
1: Doctor on air. Doctor on air. Brought to you by
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറംജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today. Ninja.

0: Joy on Lookouts brings you the joy of summer.
1: ജ്വല്ലറി പർച്ചേസ് നുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൺ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർ ഉന്മാദം.
2: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി.
1: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
2: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
1: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സെനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: Morning Safari.
7: Only on Radio Suno.

0: Class Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: Suno. Updates.
6: Suno updates like swagatham. Update galumai Nisa. ഹയ പ്ലാറ്റ്ഫോമിന് 2026 ടെക്നോളജി എക്സലൻസിനുള്ള സ്റ്റീവി അവാർഡിൽ സിൽവർ പുരസ്കാരം ലഭിച്ചു. ഗവൺമെന്റ് ടെക്നോളജി കാറ്റഗറിയിലായിരുന്നു ഈ അംഗീകാരം. സുരക്ഷിത യാത്രയ്ക്ക് മുൻഗണന നൽകി രാജ്യത്ത് നടപ്പാക്കിയ ഇലക്ട്രിക് റോബോ ടാക്സി പരീക്ഷണം അടുത്ത ഘട്ടത്തിലേക്ക്. സുരക്ഷാ ഡ്രൈവറെ ഉൾപ്പെടുത്തി നടത്തിയ പരീക്ഷണ ഓട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് വാഹനം പൂർണ്ണമായും ഡ്രൈവറില്ലാതെ സർവീസ് നടത്താൻ ഒരുങ്ങുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് ബോർഡിംഗ് പാസിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കരുതെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി. ബോർഡിംഗ് പാസുകളിൽ പതിപ്പിച്ചിട്ടുള്ള QR കോഡിൽ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിലൂടെ വ്യക്തിഗത വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തും എന്നതിനാലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഖത്തറിൽ ഈ ആഴ്ച അവസാനം വരെ ഹ്യൂമിഡിറ്റി ഉയരുമെന്നും ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി പേസർ ആക്കിബ് നബി. ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായാണ് താരത്തിനെ ടീമിലെടുത്തത്. ഇതാദ്യമായാണ് ഇന്ത്യയുടെ സീനിയർ ടീമിലേക്ക് ആക്കിബിനെ പരിഗണിക്കുന്നത്. രഞ്ജി ട്രോഫിയിലെ മിന്നുന്ന പ്രകടനമാണ് താരത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നത്.
5: സുനോ,

0: മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
1: ഒലിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടാറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
0: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
2: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
4: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
7: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
11: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
12: Just feel like you're home.
13: Suno. Bollywood.
14: Hindi. Hit of the hour.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ എഎംടിസി പ്രീമിയം ക്വിക്ക് സർവീസ് സാൽവാ റോഡ്. കോൾ 7765 5954.
2: Namaskaram, this is your Karthik here.
3: You're listening to Red.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

തേജബായ് ആൻഡ് ഫാമിലിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇനിയിപ്പോൾ ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ റോബോ ടാക്സി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതിൻ്റെ ഒരു പരീക്ഷണ ഘട്ടം കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മുടെ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ നിങ്ങൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും റോബോ ടാക്സി എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീരമായ സംഭവം സുരക്ഷിത യാത്രയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് നമ്മുടെ ഖത്തറിൽ നടപ്പാക്കിയ ഇലക്ട്രിക് റോബോ ടാക്സി എന്ന് പറയുന്ന ആ ഒരു കാര്യം, ആ ഒരു പരീക്ഷണഘട്ടം, ആദ്യത്തെ പരീക്ഷണഘട്ടമൊക്കെ വിജയകരമായിട്ട് റോബോ ടാക്സിയുടെ പരീക്ഷണഘട്ടം ആദ്യ ഘട്ടങ്ങൾക്കൊക്കെ ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പരീക്ഷണം പോകുന്നു എന്നുള്ളതാണ്. സുരക്ഷാ ഡ്രൈവറെ ഉൾപ്പെടുത്തി നടത്തിയ പരീക്ഷണ ഓട്ടത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പരീക്ഷണ ഓട്ടങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ശേഷം ഇനിയിപ്പോൾ വാഹനം പൂർണ്ണമായിട്ടും ഡ്രൈവർ ഇല്ലാതെ സർവീസ് നടത്താനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കാനും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ റോബോ ടാക്സികൾക്ക് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഒരു കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട്. എന്തായാലും അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മുടെ ഖത്തറിൽ റോബോ ടാക്സി അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നു എന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് ഇന്നലെ വൈകുന്നേര സമയത്ത് പ്രധാനമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോർഡിംഗ് പാസിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു കാരണവശാലും ഷെയർ ചെയ്യരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് നമ്മുടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബോർഡിംഗ് പാസ്സുകളിൽ പതിപ്പിച്ചിട്ടുള്ള QR കോഡിൽ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിലൂടെ വ്യക്തിഗത വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്താനോ അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ യാത്രാ സമയത്ത് ബോർഡിംഗ് പാസ്സുകൾ ഷെയർ ചെയ്യരുത് സോഷ്യൽ മീഡിയയിൽ എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ലയൺ മൂവിയിലെ പാട്ട് ഇപ്പം നിങ്ങൾക്കരികിലേക്ക് വരുന്നു. മോർണിംഗ് സവാരിയിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ആ ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ നീ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
3: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
3: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
5: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
6: Malabar Golden Diamonds Morning Safari.
2: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമാണ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികളൊക്കെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേരുടെ മെസ്സേജുകളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഡെയ്സൺ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ജലീൽ കെ അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, ബദ്രുദ്ദീൻ മെസ്സേജ് ചെയ്തു, ഷൈജുവിന്റെ മെസ്സേജ് ഉണ്ട്, ജാഫർ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, മനു ഡീറ്റെയിൽസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഓ എനിക്ക് വയ്യ, മനു വലിയൊരു ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് പി ഒ ബോക്സിൽ പറഞ്ഞത് പോൾ മാഷ്ടെ പടി എന്ന് പറയുന്ന തൃശ്ശൂരിലെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു മനു അത്രമാത്രം സ്ഥലങ്ങൾ, അത് കൂത്താട്ടുകുളം ടു പിറവം റൂട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പടികൾ ഏതൊക്കെയാണ്? ബാങ്കുംപടി, വെള്ളക്കാട്ടുപടി, ചെല്ലക്കാപ്പടി, അങ്ങനെ കുറേ കുറേ പള്ളിപ്പടി, പീടികപ്പടി, കൊല്ലപ്പടി, കുളങ്ങരപ്പടി, പിന്നെ ഓക്കെ ഓക്കെ തെക്കും മുട്ടിപ്പടി ഓക്കെ, അങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേര് മനു കൂത്താട്ടുകുളം കേട്ടോ. ആൾ അടിപൊളിയായിട്ട് വലിയൊരു ലിസ്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഈ പിറവം എന്ന് പറയുന്ന സ്ഥലത്തെ മെൻഷൻ ചെയ്ത സ്ഥിതിക്ക് അവിടെ നിന്ന് ഒരു വൈറൽ താരം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയത്തിനുള്ളിൽ ആൾ നമ്മളുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതായിരിക്കും. റോബിൻ്റെ മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നു, പത്തനംതിട്ട ഭാഗത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു റോബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് പിറവം ഭാഗത്ത് നിന്നും വൈറലായിട്ടുണ്ടായിരുന്ന രണ്ട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരാൾ ലെവിൻ നമ്മളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യും. കാരണം ലെവിൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറേ കുറേ കുഞ്ഞു കുഞ്ഞ് ഉപകരണങ്ങൾ ഉണ്ടാക്കിയെടുക്കും വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അമ്മേനെ അച്ഛനെ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുറേ കുറേ ലെവിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം. കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞല്ല, കുറച്ചധികം ഇപ്പോൾ പല തരത്തിലുള്ള മെഷീൻസ് ആണ് ആൾ ചെയ്തെടുക്കാറുള്ളത്. നമുക്ക് കൗതുകം തോന്നുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ലെവിൻ്റെ അടുത്ത് ഇന്ന് ചോദിക്കാനായിട്ടുണ്ട്. പിറവം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിറവത്ത് നിന്നാണ് ലെവിൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുക. കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, അഴകിയ തമിഴ് മകൻ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
0: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
6: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
5: You are listening to Radio Suno 91.7.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു ഒരു വൈറൽ താരം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെവിൻ ആണ് നമ്മളുടെ കൂടെ എത്താനായിട്ട് പോകുന്നത്. നിങ്ങൾ ചിലപ്പം ലെവിനെ കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം കലാൽ ബോയ്സ് എന്ന് പറഞ്ഞ രീതിയിൽ അവരുടെ പല വീഡിയോസും നേരത്തെ തന്നെ വൈറലായിട്ടുള്ള രണ്ടുപേരാണ്. അപ്പം അതിൽ നിന്നും ലെവിൻ പല ചെറിയ ചെറിയ യന്ത്രങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഭയങ്കരമായിട്ട് ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ മെഷീൻസ് ഇപ്പം വീട്ടിലെ എന്തെങ്കിലും ഉപയോഗത്തിന് അച്ഛനും അമ്മയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കുറേ കുറേ സംഭവങ്ങൾ അങ്ങനെ ലെവിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ലെവിൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് ലെവിൻ്റെ അടുത്ത് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ലെവിനെ സ്വാഗതം, വളരെ സന്തോഷത്തോടെ സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്.
1: ഒരുപാട് സന്തോഷം.
0: ലെവിനെ നമ്മൾ പണ്ടോട്ട് വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു. നിങ്ങൾ കനാലിൽ പറഞ്ഞ പോലെ വെള്ളം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അവിടെ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ലെവിൻ പതുക്കെ പതുക്കെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. അമ്മയെ ഹെൽപ്പ് ചെയ്യാനും അച്ഛന് വേണ്ടിയിട്ടും ഒക്കെ കുറെ കുറെ ഐറ്റംസ് കണ്ടുപിടിച്ചു. പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ? കുഞ്ഞിലെ മുതലേ അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ?
1: ചെറുപ്പത്തിൽ ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. മിനിയേച്ചർ ഒക്കെ, ആദ്യം മിനിയേച്ചർ, ബസ്, കാറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അല്ല, അന്ന് വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു. ഇപ്പോഴാണ് വീഡിയോ ചെയ്തു തുടങ്ങിയത്. ഒരു കാറില് മറ്റേ സ്റ്റിയറിംഗ് ഒക്കെ ഫിറ്റ് ചെയ്യണ ഒരു.
0: നമ്മളങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത കുറെ സംഭവങ്ങൾ ചെയ്തു അല്ലേ? ഇപ്പൊ ഓട്ടോമാറ്റിക് കർട്ടൻ,
1: ഒരുപാട്
0: എന്തൊക്കെ സംഭവങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചു, അതൊന്ന് പറയാമോ?
1: നേരത്തെ മറ്റേ കർട്ടൻ നാട്ടിലുള്ള മെഷീൻ, പിന്നെ ബക്കറ്റ് വെച്ചിട്ട് ഒരു വാഷിംഗ് മെഷീൻ പോലെ, ഇനി കറിയൊക്കെ ഇളക്കാനുള്ള ഒരു മെഷീൻ, പിന്നെ ഫാനിന്റെ സ്വിച്ച് ഓഫ് ആക്കാം അങ്ങനെ, പിന്നെ റോബോട്ട്, പിന്നെ അപ്പയ്ക്ക് ഇങ്ങനെ കാല് വിൽക്കാനുള്ള ഒരു സപ്പോർട്ടിന്റെ സംഭവം.
0: വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുമല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ?
1: മണിയടിയന്ത്രയില്ലേ
0: പടിയത്തില്, അമ്മയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ ചെയ്തു കൊടുത്തു അല്ലേ?
1: അതുണ്ട്. തറ കഴുകണം.
0: ഇതിനൊക്കെ എത്ര സമയം എടുത്തിട്ടാ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ?
1: ഒരു ദിവസം.
0: ഈ ഐറ്റംസ് ഒക്കെ ഓരോ ദിവസം ഓരോന്ന് വീതം ചെയ്യുമായിരുന്നോ?
1: ഓരോ ദിവസം ഉണ്ടാക്കാൻ അമ്മ തന്നെ വീഡിയോ ഇടും.
0: ഈ റോബോട്ട് ഭയങ്കര രസമാണല്ലോ, ആള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നോ?
1: റോബോട്ട് മോട്ടോർ വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് അങ്ങനെ.
0: അമ്മയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുള്ള എളുപ്പത്തിനൊരു സംഭവം ചെയ്തു കൊടുത്തല്ലേ?
1: പാത്രം കഴുകാനുള്ള ഒരു വാഷ് ബേസിൻ പോലത്തെ സെറ്റപ്പ്.
0: ഒരുപാട് പേര് കമന്റിൽ പറയുന്നുണ്ട് ഇനിയും പഠിക്കണം, ഇങ്ങനെ കുറച്ചുകൂടെ വലിയ രീതിയിലൊക്കെ പോകണം, പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്?
1: പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ചൈനയിലേക്ക് ഇപ്പൊ ഒരാള് വിളിച്ചിട്ടുണ്ട്.
0: ഉണ്ടോ? ആഹാ, അടിപൊളി അടിപൊളി. കൊണ്ടുപോകാന്നുള്ള ഒരു പ്ലാനിലാണോ?
1: അതെ അതെ, 10 ദിവസം ചൈനയിൽ നിൽക്കാൻ വേണ്ടിട്ട്, പഠിക്കാനൊക്കെ ആയിട്ട്. ഇപ്പൊ പഠിക്കുന്നില്ല, ഞാൻ ITI പഠിക്കായിരുന്നു. ആളുകൾ പറയണ ഇനി ഇങ്ങനത്തെ നല്ല നല്ല ഐഡിയാസാ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണത്.
0: ലെവിൻ എന്ത് കാണുന്ന സമയത്തും വിചാരിക്കും യന്ത്രമാക്കി മാറ്റി മാറ്റാം എന്നാണ് ആലോചിക്കുന്നത്.
1: അത് വീട്ടില് നമുക്ക് അമ്മ ബുദ്ധിമുട്ടുന്നത് ഓരോ ബുദ്ധിമുട്ടുള്ള ജോലികളുണ്ടല്ലോ, അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ.
0: അതാണ് മനസ്സിലൊരു പ്ലാൻ ഉദ്ദേശിച്ചത്. അതെന്തായാലും സക്സസ് ആയല്ലേ?
1: സക്സസ് ആയി.
0: ഓക്കെ, ഇനിയുള്ള സ്വപ്നം എന്താണ് ലെവിന്റെ?
1: ഇനി സ്വപ്നം എന്ന് വെച്ചാ ഒരു കാറ് പോലെ ഉണ്ടാക്കണം എന്നാണ്. വലിയൊരു കാറ്, ഒരു ഇലക്ട്രിക് പോലത്തെ ഒരു സംഭവം.
0: ഇത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ. പപ്പയുടെയും അമ്മയുടെ സന്തോഷം എത്രമാത്രം വലുതാണ് ഇതൊക്കെ കാണുമ്പോ?
1: ഒരുപാട് സന്തോഷമുണ്ട്.
0: ആണോ? അമ്മ എന്താ പറയാ? അമ്മ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ വരാറുണ്ടല്ലോ.
1: അമ്മയാണ് സപ്പോർട്ട് ചെയ്ത്. അമ്മയാണ് മറ്റേ മണിയടിയന്ത്രത്തിന്റെ കാര്യം പറഞ്ഞത്. അമ്മ ചെറിയ ചെറിയ ഐഡിയാസ് ഒക്കെ പറഞ്ഞു.
0: ലെവിന്റെ ബ്രദറും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, ആളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്?
1: അഭിലാഷ് ചേട്ടാ നല്ല സപ്പോർട്ടാ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ.
0: അപ്പൊ എന്നാലും ഇനി അടുത്ത് ഇന്നും നാളെയൊക്കെ ആയിട്ട് എന്തെങ്കിലും പുതിയ യന്ത്രം വരുന്നുണ്ടോ?
1: ആണോ?
0: എന്താണാവോ?
1: അത് ഇറങ്ങുമ്പോ കാണാം. മഴയുടെ ഇത് വെച്ചിട്ടാണ് മഴയുടെ.
0: താങ്ക് യു ലെവിൻ, താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് കേട്ടോ. ഓക്കെ, ബൈ ലെവിൻ. അങ്ങനെ ലെവിൻ ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. വീട്ടിൽ നമുക്ക് ജോലി ചെയ്യുന്ന കുറച്ച് കടുപ്പമുള്ള ജോലികളൊക്കെ ഭയങ്കര ഈസി ആക്കുന്ന മെഷീൻസ് അല്ലെങ്കിൽ യന്ത്രങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലെവിൻ്റെ ഒരു ഇഷ്ടം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ലെവിൻ ചെയ്തിട്ടുണ്ട്. ആ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഒഡിയൻ മൂവിയിലെ പാട്ട് വരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 53 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുദീപ് കുമാറും ശ്രീ ആഘോഷാലും ചേർന്ന് പാടിയ പാട്ടാണ് നമ്മളിതാ കേട്ട് തുടങ്ങിയിരിക്കുന്നത്. മോർണിംഗ് സവാരിയിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. ഇനി എന്തായാലും നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് സിമ്പിളായിട്ടൊരു ചോദ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പോകേണ്ട സമയമാണിത്. ഈ സിനിമ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ആദ്യത്തെ ഒരു സൂചന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പാലക്കാടുമായിട്ട് ഈ സിനിമയുടെ പേരിന് ഒരു കണക്ഷനുണ്ട്. പാലക്കാടുമായിട്ട് ഈ സിനിമയുടെ പേരിന് ഒരു ഒരു ചെറിയൊരു കണക്ഷനുണ്ട്, ചെറുതല്ല, വലിയൊരു കണക്ഷനുണ്ട്. ഓക്കെ, 95-ാണ് ഈ സിനിമ റിലീസായിട്ടുള്ളത്. 95-ൽ റിലീസായ ഒരു ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ബേണി ഇഗ്നേഷ്യസ് ആണ്. ഈ സിനിമയിലെ ഒരു പാട്ടും ഈ പറഞ്ഞപോലെ ഭയങ്കര എല്ലാവരുടെയും ഓർമ്മയിലുള്ള ഒരു പാട്ടാണ്. അപ്പം ഈ സിനിമ പെട്ടെന്ന് മനസ്സിലാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാലക്കാടുമായിട്ട് പേരിന് കണക്ഷനുള്ളൊരു സിനിമ, 95-ൽ റിലീസായ സിനിമ, ബേണി ഇഗ്നേഷ്യസ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതായിരിക്കും ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ വേഗം മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ പോവാണ്, മോർണിംഗ് സവാരിയിൽ.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

വൺ വേ ടിക്കറ്റ് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ 17 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ നമുക്കറിയാം ഓഗസ്റ്റ് 15 നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 15 രാവിലെ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ നടക്കുന്നുണ്ട്. അപ്പം രാവിലെ 6:45 അവിടുത്തെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ഒപ്പം വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഒക്കെ തന്നെ അവിടെ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആഘോഷ പരിപാടികളിലേക്ക് ഖത്തറിലെ മുഴുവൻ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും സ്വാഗതം ചെയ്യുന്നതായിട്ട് കഴിഞ്ഞ ദിവസം എംബസി അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചോളൂ എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സൂചനകളിൽ നിന്നും അടിപൊളിയായിട്ട് എല്ലാവർക്കും ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു ശബ്ദ സൂചന കൂടി തരാം കൺഫ്യൂഷൻ അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട്. കുറച്ചുപേര് ചോദിച്ചു ഈ സിനിമയാണോ ഇതാണോ ഇതാണോ എന്നൊരു ഡൗട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഡൗട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു ശബ്ദ സൂചന കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് സിനിമ എന്നുള്ളത്. അപ്പോൾ സൂചനകൾ ഇപ്പോൾ കേട്ട് തുടങ്ങിയവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. പാലക്കാടുമായിട്ട് ഈ സിനിമയുടെ പേരിന് ഒരു നല്ല കണക്ഷനുണ്ട്. 95 റിലീസായ ഒരു സിനിമയാണിത്. ബേണി ഇഗ്നേഷ്യസ് ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പം ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ശബ്ദ സൂചന ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഏതാണ് സിനിമ എന്നുള്ളത്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ കേട്ട് തുടങ്ങിയവർക്കും വേഗം തന്നെ റൈറ്റ് ആൻസർ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് കൂടി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നു. ദീപസ്തംഭം മഹാശ്വര്യം എന്ന സിനിമയിൽ ദാസേട്ടൻ പാടി ഒരു നല്ല പാട്ട് വരുന്നുണ്ട്. സമയം 9 കഴിഞ്ഞ് 19 ആണ്. മോർണിംഗ് സവാരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി സൂചനകൾ പറയാം. പാലക്കാടുമായിട്ട് ഈ സിനിമയുടെ പേരിന് നല്ലൊരു കണക്ഷനുണ്ട്. 95 ഈ സിനിമ റിലീസായിട്ടുള്ളത്. ബേണി ഇഗ്നേഷ്യസ് ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതായിരിക്കും ഈ സിനിമ, വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
5: ഒലിയൻ ഇന്ത്യ 1 kilo 2 riyal 75 ദർഹം. പൊട്ടേറ്റോ സിറിയ 1 kilo 2 riyal 50 ദർഹം. യെല്ലോ ബനാന ഇന്ത്യ 1 kilo 6 riyal 90 ദർഹം. ടൊമാറ്റോ ജോർദാൻ 1 kilo 1 riyal 90 ദർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kilo 2 riyal 90 ദർഹം. പ്രോൺസ് 1 kilo 19 riyal 75 ദർഹം. ടാൻസാനിയ മട്ടൺ 1 kilo 36 riyal.
6: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ. മഴസയുടെ എല്ലാ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: വലിയേട്ടൻ മൂവിയിലെ പാട്ടായിരുന്നു കേട്ടത്. ഹൈഡ് ആൻഡ് സീക്ക് കഴിഞ്ഞോ എന്ന ചോദ്യം ഉണ്ട്, കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന സമയമാണ്. സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റാണ്. ക്രിക്കറ്റ് ലോകത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല താരങ്ങളും ടീമിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അവരുടെ പേരുകളും അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് ഒരു പേസർ ഇടം നേടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ആക്കിബ് നബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായിട്ട്, ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കാണ്, അപ്പൊ അദ്ദേഹത്തിന് പകരക്കാരനായിട്ടാണ് ആക്കിബിനെ ടീമിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യയുടെ സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ടീമിലേക്കുള്ള വഴി തുറന്നിട്ടുള്ളത് കേട്ടോ. രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു പ്രകടനത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. കഴിഞ്ഞ 2 സീസണിൽ നോക്കുവാണെങ്കിൽ 104 വിക്കറ്റുകൾ എറിഞ്ഞിട്ട താരം കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ സീസണിൽ മാത്രം 60 വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ടീമിലേക്ക് എത്തി അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ. 29-ാമത്തെ വയസ്സിലാണ് ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ആക്കിബ് നബി എന്ന് പറയുന്ന താരം തന്നെയാണ്. അപ്പോൾ അതിഗംഭീരമായിട്ട് ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിൽ ആ താരം തിളങ്ങട്ടെ, അഡ്വാൻസ് ആയിട്ടുള്ള വിഷസ് കൂടി നമുക്ക് കൊടുക്കാം. ഇവിടെ എന്തായാലും എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഇനി വരാനുള്ള ഒരു സമയമാണ്. നിജിൻ എത്തിയിട്ടാണ്. നിജിൻ കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ് സിനിമയുടെ പേര്. ജാഫറിൻ്റെ മെസ്സേജ് ഉണ്ട്, ആ സിനിമയിലെ പാട്ട് അടിപൊളിയാണ്, ആ പാട്ട് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് ഉള്ളത്. കൂടെ തന്നെ പി ഒ ബോക്സിൻ്റെ ടൈമിൽ കുറേ പുതിയ സ്ഥലങ്ങളുടെ പേരുകൾ എനിക്ക് ജാഫർ മെസ്സേജിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊരു സ്പെഷ്യൽ താങ്ക് യു പറയുന്നു. പിന്നെ അൻവറുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു ടി വി എന്ന് പറയുന്ന ആ ഒരു ഗൺ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഉണ്ട്. റിയാസിൻ്റെ മെസ്സേജ് ഉണ്ട്, ആ പാട്ട് ഏതാണ് എന്നുള്ളത്. സിനിമയുടെ പേരൊന്നും മാറിപ്പോയല്ലോ. റിയാസേ, രുദ്രാക്ഷമാണോ സിനിമയുടെ പേര് എന്ന് ചോദിക്കുന്ന, രുദ്രാക്ഷമല്ല കേട്ടോ. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നല്ലേ. അടുത്തൊരു പേരും തെറ്റിപ്പോയി, മറവത്തൂർ കനവല്ല. ഓക്കെ, വേറൊരു സിനിമയാണ്. ഞാൻ ആ ശബ്ദ സൂചന ഒന്നുകൂടി കേൾപ്പിക്കുക കേട്ടോ. മറവത്തൂർ കനവല്ല സിനിമ, ചെറിയൊരു കൺഫ്യൂഷൻ. ചിലപ്പോൾ പാട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. എന്നാലും എന്താ ഒന്ന് കേട്ടോളൂ. ഈ ഒരു പാട്ട് ആ സിനിമയിലുണ്ട്. ഓക്കെ, അതാണ് ശബ്ദ സൂചനയിൽ നൽകിയത്. സാരികയുടെ മെസ്സേജ് ഉണ്ട്. സാരിക റൈറ്റ് ആയിട്ട് തന്നെയാണ് അയക്കുന്നത്, കറക്റ്റ് ആൻസറാണ്. അമീൻ്റെ റൈറ്റ് ആൻസർ, മുഹമ്മദ് കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. വിപ്പിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റിജി റൈറ്റ് ആൻസർ, ധനേഷ് കറക്റ്റാണ് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ തന്നെ അൻസൽ ഹബീബിൻ്റെ മെസ്സേജും എത്തിയിട്ടുണ്ട്, കറക്റ്റ് ആൻസറാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാലും ഇപ്പോൾ കേട്ടു തുടങ്ങിയവർക്കും സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ എന്നാലും സൂചനകൾ ഇങ്ങനെയാണ്, പാലക്കാടുമായിട്ട് ഈ സിനിമയുടെ പേരിനൊരു നല്ല കണക്ഷനുണ്ട്. 95 റിലീസായ ബെനി ഇഗ്നേഷ്യസ് മ്യൂസിക് ചെയ്ത ഈ സിനിമ ഏതാണ്, വേഗം തന്നെ മെസ്സേജിൽ പറഞ്ഞോളൂ. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്, മോർണിംഗ് സവാരിയിൽ.
1: In the art of Podumakulanda.

0: 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunu.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: Hi, I'm film director Saji Surendran. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

റോക്ക് ആൻഡ് റോൾ മൂവിയിലെ പാട്ടായിരുന്നു അത്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഇനി ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്. റിനീഷ് റൈറ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. റയാന്റെ മെസ്സേജ് ഉണ്ട്, റയാനും കറക്റ്റ് ആണ്. ഷാഫി റൈറ്റ് ആൻസർ ആണ്. ആ പാട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഷാഫി മെസ്സേജിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സുധീരുടെ മെസ്സേജ് ഉണ്ട്, മുർഷീദ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആണ്. റിയാസിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് റിയാസ് ആണ്, എനിക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഓക്കെ തെറ്റിപ്പോയതാണോ, ഓക്കെ അയ്യോ നിസ സോറി സോറി, രഥോത്സവമാണ് റൈറ്റ് ആൻസർ. എക്സൈറ്റ്മെന്റ് കൊണ്ട് തെറ്റിപ്പോയതാണ്, എനിക്ക് ഈ രണ്ട് മൂവിനെയും എപ്പോഴും മാറിപ്പോകും. ശരിയാണ് കേട്ടോ, ഈ സിനിമയായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മറവത്തൂർ കനവുമായിട്ട് ചിലപ്പോൾ ഒന്ന് മാറിപ്പോവാൻ സാധ്യത, അങ്ങനെ കുറെ മാറിപ്പോകുന്ന സിനിമകളുണ്ട്. അക്കൂട്ടത്തിലുള്ളൊരു സിനിമയാണ്. ശരിയാണ് റിയാസ് പറഞ്ഞത്. സുമേഷിന്റെ മെസ്സേജ് ഉണ്ട്, കറക്റ്റ് ആണ്. സുമേഷ് അയക്കുന്നത് ഇഫ്തിഹാറുദ്ദീൻ റൈറ്റ് ആൻസർ. ജാഫറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, സൂപ്പർ മൂവിയാണ് എന്ന് പറയുന്നു. വർഗീസ് തോമസ്, മാട്ടുപെട്ടി മച്ചാനല്ല. ഓക്കെ, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ രഥോത്സവം തന്നെയാണ് റൈറ്റ് ആൻസർ കേട്ടോ. കൂടെ തന്നെ നമുക്കൊന്ന് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ച അവസാനം വരെ ഹ്യൂമിഡിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ള അപ്ഡേറ്റുകൾ കൂടി കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് രഥോത്സവം എന്ന് പറയുന്ന സിനിമയാണ്. 95 റിലീസായ മൂവിയാണ് രഥോത്സവം എന്ന് പറയുന്നത്. ബേണി ഇഗ്നേഷ്യസിൻ്റെ ആ ഒരു മ്യൂസിക്കിൽ വന്ന ആ തെച്ചി പൂവ എന്നുള്ള പാട്ട് പലരുടെയും ഒരു ഫേവറേറ്റ് സോങ് കൂടിയാണ്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ശബ്ദ സൂചനയായിരുന്നു ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്നും ഞാൻ പതുക്കെ അങ്ങോട്ട് ഗുഡ് ബൈ പറയുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഏറ്റവും അടിപൊളിയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുന്നു. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അഷ്ടമി കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ.

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sano 91.7 FM. Suno updates.
3: Suno updates ലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഹയ പ്ലാറ്റ്ഫോമിന് 2026 ടെക്നോളജി എക്സലൻസിനുള്ള സ്റ്റീവി അവാർഡിൽ സിൽവർ പുരസ്കാരം ലഭിച്ചു. ഗവൺമെന്റ് ടെക്നോളജി കാറ്റഗറിയിലായിരുന്നു ഈ അംഗീകാരം. സുരക്ഷിത യാത്രയ്ക്ക് മുൻഗണന നൽകി രാജ്യത്തെ നടപ്പാക്കിയ ഇലക്ട്രിക് റോബോ ടാക്സി പരീക്ഷണം അടുത്ത ഘട്ടത്തിലേക്ക്. സുരക്ഷാ ഡ്രൈവറെ ഉൾപ്പെടുത്തി നടത്തിയ പരീക്ഷണ ഓട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് വാഹനം പൂർണ്ണമായും ഡ്രൈവറില്ലാതെ സർവീസ് നടത്താൻ ഒരുങ്ങുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് ബോർഡിംഗ് പാസിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കരുതെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി. ബോർഡിംഗ് പാസുകളിൽ പതിപ്പിച്ചിട്ടുള്ള QR കോഡിൽ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിലൂടെ വ്യക്തിഗത വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തും എന്നതിനാലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഖത്തറിൽ ഈ ആഴ്ച അവസാനം വരെ ഹ്യൂമിഡിറ്റി ഉയരുമെന്നും ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി പേസർ ആഖിബ് നബി. ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായാണ് താരത്തിനെ ടീമിലെടുത്തത്. ഇതാദ്യമായാണ് ഇന്ത്യയുടെ സീനിയർ ടീമിലേക്ക് ആഖിബിനെ പരിഗണിക്കുന്നത്. രഞ്ജി ട്രോഫിയിലെ മിന്നുന്ന പ്രകടനമാണ് താരത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നത്.

0: suno 91.7 fm Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: കേട്ട് കേട്ട് കൂട്ടുക.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ സമയം രാവിലെ ഇതാ 10 മണി കഴിയുമ്പോൾ ഹോം ഡെലിവറിയുടെ ടൈം ആയിരിക്കുന്നു. അഷ്ടമിയാണ് കൂടെ എത്തിയിരിക്കുന്നത്. ഇനി കുറച്ച് നേരം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു ജപ്പനീസ് പ്രൊവേർബ് ഉണ്ട് കേട്ടോ, അതായത് ബേസിക്കലി അതിങ്ങനെയാണ്, ഇംഗ്ലീഷിൽ cold tea and cold rice are bearable but not cold looks and cold words. അതായത് നമുക്ക് ഇപ്പോ ചായയോ അല്ലെങ്കിൽ ചോറോ ഒക്കെ തണുത്തു പോയാലും കുഴപ്പമില്ല. അതായത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഡിസ്കംഫേർട്ട് തന്നാലോ അങ്ങനെ തണുത്തു പോയാലോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, തണുത്തു പോയാലും കുഴപ്പമില്ല. അതായത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഡിസ്കംഫേർട്ട് തന്നാലോ അങ്ങനെ തണുത്തു പോയാലോ അതൊന്നും ഒരു

കോൾഡ് വേർഡ്സ് ഓർ ദ കോൾഡ് ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം എപ്പോഴും റെസ്പെക്ട്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലും അത് നമുക്ക് പറ്റുന്ന പോലെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുക. അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നേരത ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. നല്ല പോസിറ്റീവായിട്ട് എല്ലാവർക്കും ഇരിക്കാനായിട്ട് പറ്റട്ടെ. നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.

നല്ല പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു സന്തോഷം വരില്ലേ? ആ ഒരു സന്തോഷം കാരണം കുറച്ച് പോസിറ്റിവിറ്റിയും എന്തായാലും ഉണ്ടാകും. ആ പോസിറ്റിവിറ്റി എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ടും മാക്സിമം ശ്രമിക്കുക.

അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു മോർണിംഗ് നമ്മൾ തുടങ്ങുന്ന സമയം നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രൊവേർബിൽ തുടങ്ങി കഴിഞ്ഞു, നല്ല പാട്ടിൽ തുടങ്ങി കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ വരുന്നുണ്ട്. സോ കീപ് ലിസണിംഗ്, ദിസ് ഇസ് കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനു 91.7 FM.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast.
3: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
4: ഒലിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
3: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
0: ഹോം ഡെലിവറി.
1: Chennai beats.
5: Tamil, head of the R.
6: In the art of Podumakulanda.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. സമയം ഏകദേശം 10 മണി കഴിഞ്ഞു, 20 മിനിറ്റ് ആയിരിക്കുന്നു. ഈ ഒരു ടൈമിൽ നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് എനർജി കൂട്ടി വന്നിരിക്കുകയാണ്. കാരണം എനിക്കിപ്പോഴാണ് ചായ കിട്ടിയത്. ഗുഡ് മോർണിംഗ് ഡിയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമീന്റെ മെസ്സേജ് ഉണ്ട്. യെസ്, സുഖമായിട്ടിരിക്കുന്നു, എന്തുണ്ട് വിശേഷം, സുഖമാണോ? ആൻഡ് ധനീഷേട്ടൻ ഇന്ന് എന്ത് പറ്റി, ഒരു പൂന്തോട്ടവുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേസ്ഫുൾ ഡേ. ആൻഡ് താങ്ക്സ് പറഞ്ഞുകൊണ്ടും വെരി നൈസ് കോട്ട് എന്ന് പറഞ്ഞുകൊണ്ടും മെസ്സേജ് അയച്ചവർക്കൊക്കെ തന്നെ തിരിച്ചും ഈ പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഒക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളയുന്നേ, ഫുൾ പോസിറ്റീവായിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളൊരു മൈൻഡിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് ചോദിക്കാനുള്ളത് വെൻഡിങ് മെഷീൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഈ വെൻഡിങ് മെഷീൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള വെൻഡിങ് മെഷീൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ പൊതുവേ കാണുന്ന എന്താണ്, എനിക്ക് തോന്നുന്നു ഈ കോൾഡ് ഡ്രിങ്ക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചിപ്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഇതൊക്കെയാണ് പൊതുവേ കാണാറുള്ളത് വെൻഡിങ് മെഷീൻസിൽ. പിന്നെ അതിൽ കൂടുതൽ ജ്യൂസോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പല സ്ഥലങ്ങളിലും പല വെയിറ്റിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലിൽ പോവാണ്, അപ്പോൾ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സൈഡിലൊരു വെൻഡിങ് മെഷീൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പൊതു സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് ഈ വെൻഡിങ് മെഷീൻസ് കാണാൻ പറ്റും. അത് ചില സമയത്തുണ്ടല്ലോ ഭയങ്കര ഒരു റിലീഫാണ്, കാരണം നമുക്ക് കുറേ സ്ഥലം ഈ പറഞ്ഞ പോലെ സമയം ഇരിക്കണം, പക്ഷേ നേരെ തിരിച്ച് പോയി വാങ്ങാനുള്ളൊരു ഇതില്ലാന്നുണ്ടെങ്കിൽ ഈ വെൻഡിങ് മെഷീനിലൂടെ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഒരു കൺവീനിയൻസ് എന്ന് പറയുന്നൊരു സംഭവം ഈ വെൻഡിങ് മെഷീനിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെൻഡിങ് മെഷീനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള, അതായത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു ഐഡിയ പറയണം കേട്ടോ, നിങ്ങൾക്ക് എന്താണ് ഇനി വരേണ്ട വെൻഡിങ് മെഷീൻ, ഇങ്ങനത്തെ ഒരു വെൻഡിങ് മെഷീൻ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് തോന്നിയിട്ടുള്ളത്, എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് സാധനത്തിന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി കുറച്ച് നാൾ മുൻപ് ഞാനൊരു ഒരു സാലഡിൻ്റെ വെൻഡിങ് മെഷീൻ്റെ ഒരാളെ കുറിച്ചിട്ട് പറഞ്ഞതും അവരോടൊക്കെ സംസാരിച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നാട്ടിൽ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിലായിരുന്നു, ആ ഒരു വെൻഡിങ് മെഷീനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സ്, അതിൻ്റെ ഡ്രസ്സിങ്സ്, അതിൻ്റെ കൂടെ പുഡിങ്, അല്ലെങ്കിൽ ഈവൻ കോൾഡ് കോഫി, ഇതൊക്കെ പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ രീതിയിൽ വെൻഡിങ് മെഷീൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള വെൻഡിങ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റിൻ്റെ വെൻഡിങ് മെഷീനാണ് ഇനി വരണം എന്നൊരു ആഗ്രഹം ഉള്ളത്, ആ ഒരു ആഗ്രഹം, അതായത് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി ആവാം കേട്ടോ, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് മെസ്സേജ് ആയിട്ട് അയക്കുക 5000997-ലേക്ക്. വണ്ടർഫുൾ, ഗുഡ് മോർണിംഗ് ടു ഓൾ, ബി പോസിറ്റീവ്, സ്പ്രെഡ് പോസിറ്റിവിറ്റി. താങ്ക് യു സോ മച്ച് ഷെയ്ഖ് ഇസ്മയിൽ. അപ്പോൾ ഷെയ്ഖ് ഇസ്മയിൽ പറയൂ, എന്ത് കൈൻഡ് ഓഫ് വെൻഡിങ് മെഷീനാണ് ഇനി നമുക്ക് വരേണ്ടത്, അല്ലെങ്കിൽ കാണാൻ ഷെയ്ഖ് ഇസ്മയിലിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും നിങ്ങൾക്കൊക്കെ തന്നെ ആഗ്രഹം എന്ത് കൈൻഡ് ഓഫ് വെൻഡിങ് മെഷീൻ, വാട്ട് പ്രൊഡക്റ്റ്, മെസ്സേജ് അയക്കൂ കേട്ടോ 5000997.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞു 32 മിനിറ്റ്. ഈ ഒരു സമയം ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു ഒരു വെൻറ്റിംഗ് മെഷീൻസ് ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഷ്ഫക്കേ എന്തായാലും നന്നായിട്ടോ. ഞാൻ പെട്ടെന്ന് ആ മെസ്സേജ് വായിച്ചതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നൈസ്. ആള് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് മെഡിക്കൽ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വേണം. അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടൊരു ഒരു ഒരു വെൻഡിങ് മെഷീൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സാനിറ്ററി പാഡ്സ് ഉൾപ്പെടെയുള്ള പല സാധനങ്ങളുള്ള ഒരു വെൻഡിങ് മെഷീൻസ് ആണ് അദ്ദേഹം പറയുന്നത്, സ്റ്റാൻഡേർഡ് മെഡിക്കൽ ഐറ്റംസിൻ്റെ. ശരിയാണ് കേട്ടോ. നമുക്കിപ്പോൾ പെട്ടെന്നൊരു പനി ഒരു ഫീല് തോന്നുകയാണോ, ഒരു ഒരു പെനഡോൾ വേണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്ലൗസ് അല്ലെങ്കിൽ മാസ്ക് വേണം എവിടെയെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ വേറെന്ത് സാധനമാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എപ്പോഴും എപ്പോഴും മെഡിക്കൽ സ്റ്റോറിലും കാര്യങ്ങളിലും പോകുന്നതിനെക്കാട്ടിയും ഇങ്ങനെ വെൻഡിങ് മെഷീൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. അടുത്തത് അല്ലമീൻ്റെ വക മെസ്സേജാണ്. നമ്മളുടെ ആവശ്യമനുസരിച്ച് അസംബിൾ ചെയ്ത് കിട്ടുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ലൈക്ക് മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ് എക്സ്ട്രാ, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്. ഇവിടെ മോനെ കൊള്ളാലോ, AI ടെക്നോളജി ഒക്കെ ഇപ്പോൾ ഉള്ളതല്ലേ എന്ന്. ഓക്കെ, അപ്പം നമ്മൾ ബേസിക്കലി എന്താണോ വേണ്ടത് അത് പോയിട്ട് അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം, നമ്മുടെ ബഡ്ജറ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള സാധനം ഇങ്ങനെ വരുന്ന പോലെ അല്ലേ. ആ വെൻഡിങ് മെഷീനിൽ പക്ഷേ ഒരുപാട് സാധനങ്ങളപ്പോൾ ലോഡ് ചെയ്യേണ്ടി വരും, അതാണ് പ്രശ്നം. പക്ഷേ കൊള്ളാം, ഐഡിയ കൊള്ളാം, പക്ഷേ പ്രാക്ടിക്കലാണോ എന്ന് വെച്ചാൽ അല്ല, അതാണ് പ്രശ്നം. അടുത്തത് ഷെയ്ക്ക് ഇസ്മയിലിൻ്റെ മെസ്സേജാണ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അതാണ് ആളും പറയുന്നത്. ബൈ ഇസ്മയിൽ ആൻഡ് ക്ഷിതിസ് എന്നാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയില്ല പേര്. എന്തായാലും അങ്ങനത്തെ സാധനങ്ങൾ, ഈ ഗാഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മൊബൈൽ ചാർജർ അല്ലെങ്കിൽ ഈവൻ ഹെഡ്ഫോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ ഈ മൊബൈൽ ഫോൺസ് ഇപ്പം എന്തുമാത്രം അവൈലബിലിറ്റി, ലൈക്ക് ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ഒരുപാട് സൈസുകളുണ്ട്, അതിൽ തന്നെ പല പല ഡിഫറൻസസ് ഉണ്ട്, പല പല കളേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഗാഡ്ജറ്റ്സ് വെക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വെൻഡിങ് മെഷീൻസിൽ ഈ പറഞ്ഞ പോലെ ഹെഡ്സെറ്റ്സും എസൻഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെ ചാർജിങ്. പിന്നെ ഈ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു വെൻഡിങ് മെഷീൻസൊക്കെ ഉണ്ട് കേട്ടോ, ചാർജിങ് പോർട്ടുകൾ എന്നുള്ള രീതിയിൽ. സോ അതുകൊണ്ട് അത് ഓക്കെ. ബട്ട് ദ മെഡിക്കൽ ഐറ്റംസ് മേ മിസ് യൂസ് ബൈ ഇസ്മയിൽ. ഓ, അത് ശരിയാ. ആ, അതും ഒരു ഒരു കാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് അതിലേക്കൊന്നും കാര്യമായിട്ട് ചിന്തിക്കേണ്ട, നമുക്ക് ജസ്റ്റ് നോർമൽ രീതിയിൽ പോകാം. വെൻഡിങ് മെഷീൻസ് നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള വെൻഡിങ് മെഷീൻസ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ താല്പര്യം, അല്ലെങ്കിൽ വരേണ്ടത് എന്ന് മനസ്സിൽ തോന്നിയിട്ടില്ലെന്നാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന വെൻഡിങ് മെഷീൻസും കാര്യങ്ങളുള്ളത് ഈ ചൈന, കൊറിയ, അതുപോലെ തന്നെ ജപ്പാൻ, ഈ ഭാഗങ്ങളിലാണ്, അങ്ങനത്തെ ഏഷ്യൻ കൺട്രീസിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൾ ഡ്രിങ്ക്സിനും ഹോട്ട് ഡ്രിങ്ക്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള വെൻഡിങ് മെഷീൻസ്, ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസിന് സെപ്പറേറ്റ് വെൻഡിങ് മെഷീൻ, അതുപോലെ ഹോട്ട് മീലുകൾ അതായത് റൈസ് ബൗൾ ഉൾപ്പെടെ, കറി ഉൾപ്പെടെ, ഫ്രൈഡ് ഐറ്റംസ് ഉൾപ്പെടെ നമുക്ക് വെൻഡിങ് മെഷീനിലൂടെ കിട്ടും. പിന്നെ ഐസ്ക്രീംസിന് വെൻഡിങ് മെഷീൻ, ഫ്രഷ് ഫ്രൂട്ട്സ് അതായത് ബനാന, ആപ്പിൾ, ഓറഞ്ച് ഇതിനൊക്കെ വെൻഡിങ് മെഷീൻ ഉണ്ട്. എന്തിന്, എഗ്ഗും റൈസും മാത്രം കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് വരെ അതിന് വേണ്ടിയിട്ട് വെൻഡിങ് മെഷീൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബാറ്ററി, ഫോൺ ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും, സുവിനിയർ ആയിട്ടുള്ള ഐറ്റംസിന് വേണ്ടിയാണെങ്കിലും, എല്ലാത്തിനും അവിടെ വെൻഡിങ് മെഷീനാണ്. ഒരു നല്ല മഴയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല മഞ്ഞുണ്ടെങ്കിൽ പോലും കുട വരെ വേണമെന്നുണ്ടെങ്കിൽ ആ കുട അതായത് അമ്പലയ്ക്ക് വരെ വെൻഡിങ് മെഷീൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടി കുറവാണെന്നേ ഉള്ളൂ. അവിടെ എന്തുണ്ടെങ്കിലും വെൻഡിങ് മെഷീൻസ് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വെൻഡിങ് മെഷീൻസ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്തായാലും എനിക്കതുപോലെ ഒരു വെൻഡിങ് മെഷീൻ്റെ കഥയും പറയാനുണ്ട് കേട്ടോ. പക്ഷെ അതിനുവേണ്ടി നമുക്ക് നേരെ ഒരു രണ്ട് പാട്ടുകൾക്ക് ശേഷം വരാം. അപ്പോഴേക്കും നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് കേട്ടോണ്ടേ ഇരിക്കാം കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

സജന സജന ആ സോങ് കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ഒരു സജന ഇപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സജന മെസ്സേജ് ആയിക്കോട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പാട്ടും കണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. കുഞ്ഞമ്മദ് ആഷിഖിന്റെ മെസ്സേജ് ഉണ്ടല്ലോ. ഹലോ ഹലോ, എന്നാ ഉണ്ട് വിശേഷമേ? ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇതെന്താ ഉദ്ദേശിച്ചത്? പോളോ പോളോ പോളോ എന്നാണോ ഡോളോ എന്നാണോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പോളോ എന്ന് പറയുന്നത് പോളോ മുട്ടായിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അതിനോടൊപ്പം അടുത്ത ആളുടെ മെസ്സേജ് ഉണ്ടല്ലോ. മൈ ഫ്രണ്ട് ക്ഷിതിസ് ഈസ് എ ന്യൂ ലിസ്ണർ, ഹി ഈസ് ഫ്രം നേപ്പാൾ. ഹായ് ക്ഷിതിസ്, ഹൗ ആർ യു ഡൂയിങ്? ഐ ഹോപ്പ് യു ആർ ഗ്രേറ്റ് വിത്ത് ഷെയ്ഖ് ഇസ്മായിൽ. ആൻഡ് അടുത്ത ആളുടെ മെസ്സേജ് ഉണ്ടല്ലോ, റീചാർജ് ഓഫ് മേക്കിംഗ് അവർ സെൽഫ്, റീചാർജ് ഓഫർ മേക്കിംഗ് അവർ സെൽഫ്. അതായത് ഫോൺ റീചാർജ് ഓഫർ എന്നാണ് ഉദ്ദേശിച്ചത് ആയിരിക്കാം. അപ്പം നമ്മൾ ഈ കൂടുതലും വെൻഡിങ് മെഷീൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു വരികയായിരുന്നു. ഹലോ ഗുഡ് മോർണിംഗ് ഷാനെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പം ഈ ഒരു ഭയങ്കര ഒരു കംഫേർട്ട് തരുന്ന സംഭവം തന്നെയാണ് ഈ പറഞ്ഞ പോലെ വെൻഡിങ് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ വെൻഡിങ് മെഷീൻസ് ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ പല രീതിയിൽ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്, പല സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫ്രൂട്ട്സിന് വേണ്ടി, അതുപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ട്, ഡ്രിങ്ക്സിന് വേണ്ടി, എല്ലാത്തിന് വേണ്ടിയിട്ടും വെൻഡിങ് മെഷീൻസ് ഉണ്ട് അല്ലേ. ടോയ്സിന് വേണ്ടിയിട്ടും എല്ലാത്തിനും ഉണ്ട് വെൻഡിങ് മെഷീൻസ്. അപ്പോൾ അതുപോലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ഈയിടെ ഞാൻ കണ്ടൊരു മറ്റൊരു സംഭവമായിരുന്നു, ജപ്പാനിലുള്ളൊരു വെൻഡിങ് മെഷീൻ കേട്ടോ. ആ ഒരു വെൻഡിങ് മെഷീനിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രഷ് ജ്യൂസ് സ്ക്വീസ് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് തരും. നമ്മൾ ഒരു രീതിയിൽ ഇതാക്കേണ്ട ആവശ്യമില്ല, ഏതാ വേണ്ടതെന്ന് മാത്രം ഇതാക്കിയാൽ മതി, ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എനിക്കൊന്ന് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് അതിപ്പോൾ. ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, ലെമൺ ആണെങ്കിൽ ലെമൺ, അതല്ല നേരെ തിരിച്ച് വാട്ടർ മെലൺ, പൈനാപ്പിൾ. പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന വെൻഡിങ് മെഷീൻസ് വരെയുണ്ട്. അത് നമുക്ക് ഏത് സൈസാണോ വേണ്ട ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അവർ ആ രീതിയിൽ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു തരും. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങൾക്കും പല രീതിയിലുള്ള വെൻഡിങ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെയാണല്ലോ വെൻഡിങ് മെഷീൻസ്. അപ്പോൾ ഇറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ് ദാറ്റ് നാട്ടിൽ, ഓക്കെ, കേരളത്തിലെ ഒരു വെൻഡിങ് മെഷീനാണ്. പക്ഷെ അതൊരു വെൻഡിങ് മെഷീൻ കമ്പനി ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. നമ്മൾ പെൺകുട്ടികൾ കയ്യിൽ നെയിൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സലൂൺസിലേക്ക് പോകും. ഓക്കെ, ചില ഭാര്യമാരാണെങ്കിലും ഗേൾ ഫ്രണ്ട്സ് ആണെങ്കിലും അനിയത്തിമാരാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ഈ ഒരു സലൂണിൽ നെയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയാലുള്ള കാര്യം നിങ്ങൾക്കറിയാനായിട്ട് പറ്റും. ഇറ്റ് വിൽ ടേക്ക് അവേഴ്സ്. അവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഓരോന്നും സെലക്ട് ചെയ്ത് കയ്യിൽ അത് വെക്കാനായിട്ട് ഒരാൾ ഇരുന്ന് അയാൾ നമ്മളുടെ കയ്യിലെ ഓരോ നഖങ്ങളും സെറ്റ് ചെയ്തെടുത്ത്, അങ്ങനെ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലൊരു വെൻഡിങ് മെഷീൻ. ഓക്കെ, ഈ വെൻഡിങ് മെഷീൻ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കൈ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലെ നഖത്തിൻ്റെ സൈസ് എടുക്കും, എന്നിട്ട് ഏതൊക്കെയാണ് അവൈലബിൾ എന്ന് നോക്കാം, നമുക്ക് ഏതാണോ ഡിസൈൻ വേണ്ടത് ആ ഡിസൈൻ അനുസരിച്ചിട്ട് വരും, എന്നിട്ട് നമുക്കൊരു സാധനം കിട്ടുന്ന ആ ഒരു കൂപ്പൺ വെച്ചിട്ട് നമുക്കൊരു ചെയർ ഉണ്ട്, ആ ചെയറിൻ്റെ അവിടെ ഇരിക്കാം. അത് സൈഡ് ലൈറ്റാണ്. അവിടെ ഇരുന്നതിന് ശേഷം ജസ്റ്റ് അത് ആ ഒരു ടിക്കറ്റ് പോലത്തെ ഒരു സംഭവം അതങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ കൈ അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് നമ്മുടെ കയ്യിലെ എല്ലാ നെയിൽസിലും ആ നെയിൽ ഏതാണോ വേണ്ടത് അത് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് തരും. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് ഒരു വെൻഡിങ് മെഷീനാണ്. ഞാൻ സത്യത്തിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഐഡിയ ആയിട്ട് തോന്നി. കാരണം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം സലൂണിൽ പോയി ഇരിക്കുന്നവർക്ക് ഒരു 10 മിനിറ്റ് പോലും വേണ്ട, അതിനു മുമ്പ് കയ്യിലെ നെയിൽ സെറ്റായി കിട്ടും. അങ്ങനത്തെ ഒരു വെൻഡിങ് മെഷീൻ വരെ എത്തുന്നു എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഇവിടെ സൂക്ക് വാക്കിഫിൽ പോകുന്നവരില്ലേ, അവിടെ ഓറഞ്ച് ജ്യൂസിൻ്റെ മെഷീൻ ഉണ്ട്, ശരിയാണ്, അത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് മെഷീൻസൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം സംബന്ധിച്ച് ഈ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പം ഏ അങ്ങനെ ഒരു വെൻഡിങ് മെഷീനോ എന്നൊക്കെ തോന്നും. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദെയർ. എന്തൊരു കംഫേർട്ടായിട്ടുള്ളൊരു സംഭവം എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് യു നോ സേവ് അവർ ടൈം. ഭയങ്കര കംഫേർട്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണിത്. എന്തായാലും ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത് പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. എന്തായാലും ഇവിടെ ഖത്തറിൽ അങ്ങനത്തെ ഇപ്പം നമ്മുടെ അമീൻ പറഞ്ഞ പോലെ തന്നെ ഓറഞ്ച് ജ്യൂസിൻ്റെ വെൻഡിങ് മെഷീൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഏതെങ്കിലും വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് അസ് നോ. 5000097 ലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞു 4 മിനിറ്റ്. ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ബർഗറിന്റെ കഥ പറഞ്ഞാലോ എന്ന്. അതായത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബർഗറാണ് കേട്ടോ, പക്ഷെ സംഭവം ഫ്രൂട്ട് ബർഗർ ആണ്. ഒരു രീതിയിലും ജങ്ക് ഫുഡ് ആണെന്നൊന്നും വിചാരിച്ച് കഴിക്കാതിരിക്കരുത്. മാത്രമല്ല ഇത് കഴിക്കുന്നതിലൂടെ തന്നെ നല്ല മുഖത്ത് തിളക്കം വരും, നല്ല ഗ്ലാസ് സ്കിന്നാകും, നല്ലപോലെ നമുക്ക് ഉപകാരമുള്ള നമ്മുടെ ബോഡിക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധ എന്ന് പറയുന്ന നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഈവൻ സൗത്ത് ഫിലിംസിലൊക്കെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു നായികയാണ് ഈ ഒരു ബർഗർ വിശേഷവുമായിട്ട് ഒരു വൈറൽ കണ്ടന്റിലൂടെ വന്നിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഹിറ്റാവുകയും ചെയ്തു, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയാവുകയും ചെയ്തു, ആ വീഡിയോ ഭയങ്കര ഹിറ്റായി. സോ ബേസിക്കലി ആളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആപ്പിൾ, ഓക്കെ, ഈ രണ്ട് ആപ്പിൾ നന്നായിട്ട് കട്ട് ചെയ്യും. അതായത് കട്ട് ചെയ്യുക മീൻസ് സൈഡിലത്തെ പോർഷൻ അല്ലേ, ആ സൈഡിലത്തെ പോർഷൻ ഒരു ബർഗർ ഇരിക്കുന്നത് എങ്ങനെയാണോ, ബണ്ണ് എങ്ങനെയാണോ ഇരിക്കേണ്ടത് ആ രീതിയിൽ രണ്ട് പോർഷൻസ് കട്ട് ചെയ്ത് ബണ്ണ് പോലെ മാറ്റിവെക്കും. എന്നിട്ട് ഇതിലേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബീറ്റ്റൂട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് ബീറ്റ്റൂട്ട് രണ്ട് സൈഡിലും വയ്ക്കും, ക്യൂക്കംബർ രണ്ട് സൈഡിലും ക്യൂക്കംബർ വയ്ക്കും, അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി വയ്ക്കും, പിന്നെ ലെറ്റ്യൂസ് ലീവ്സ് വയ്ക്കും. അതിനോടൊപ്പം കുറച്ച് പ്രോട്ടീൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത്, അതായത് പുഴുങ്ങി എടുത്ത നമ്മുടെ ഇത് കടല, ഓക്കെ, വേവിച്ച കടല, ബേസിക്കലി ഈ വൈറ്റ് കടല ഉണ്ടല്ലോ, ആ വൈറ്റ് കടല എടുത്തിട്ട് അതും കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്ലാറ്റ് രീതിയിലേക്ക് ആക്കിയിട്ട് അതും അതിനകത്ത് വയ്ക്കും. സോ ബേസിക്കലി അതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ട്, സോ ബേസിക്കലി ഫൈബർ കണ്ടന്റ് ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, അതുപോലെ പ്രോട്ടീനിന് വേണ്ടിയിട്ട് ചനയുണ്ട്, എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ബർഗർ എന്നുള്ള രീതിയിലാണ് ആളിത് കഴിക്കുന്നത്. കാണുമ്പോൾ ഭയങ്കര ബർഗറിൻ്റെ ലുക്കൊക്കെ ഉണ്ട്, അത് ശരിയാണ്, പക്ഷേ ഇതൊരു ഫ്രൂട്ട് കൈൻഡ് ഓഫ് തിങ് ആണ്, ലൈക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര ക്രിസ്പി ആയിട്ട് ആളത് കഴിക്കാൻ നേരത്ത് ബർഗർ വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ അതിനെ എന്തുകൊണ്ടാണ് ഇത്രയും ഈ പറഞ്ഞ പോലെ വൈറൽ കണ്ടന്റ് ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ തന്നെയാണ്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ലൊരു ഒരു കൈൻഡ് ഓഫ് ഫുഡ് ഐറ്റം ആണ് നമ്മുടെ, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മീൽ പോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അതിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് ബാക്കിയുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ആളുടെ ഐ ഡി എന്ന് പറയുന്നത് അധാക്കി അധ എന്നാണ്. അപ്പോൾ ആളുടെ ഐ ഡിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഒന്ന് നോക്കി നോക്കൂ, നമുക്കൊക്കെ തന്നെ അറിയാവുന്ന നായിക തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകേണ്ട സമയം. വിജയ് പാടിയൊരു പാട്ടാണ്, ഞാൻ പറഞ്ഞത് വിജയ് യേശുദാസ് ആണ് കേട്ടോ.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. മഴസെയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
1: ഒനിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. പ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
0: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. Nyayar mudal vyazham vare vaigeete 5 mani mudal. 917
2: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
3: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4001707
2: and
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Ellarkum namaskaram, naan Afshal.
4: You are listening to
5: Radio Suno 91.7 KTKK.
6: Chennai beats.
7: Tamil head of the hour.
8: In the art of podumakkolanda

ശ്രീനാഥ് ബാസിയും ശ്രീ പാടിയ സൂപ്പർ സോങ് വരത്തലിലെ പാട്ടാണ് കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇത് ഹോം ഡെലിവറി കേട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടെ ഉള്ളത് കേട്ടോ. ഓക്കെ, നമുക്കൊരു ചോദ്യത്തിലേക്ക് പോയല്ലോ. അതായത് ഈ ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസർ നിങ്ങൾ മെസ്സേജ് അയക്കണം. ഓക്കെ, ഏതാണ് സ്ഥലം എന്ന് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കണം. 5000097 മെസ്സേജ് അയക്കേണ്ടത്. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ചില മെസ്സേജുകൾ, ചില പാട്ടുകൾ ചോദിച്ചിട്ടുള്ള മെസ്സേജുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും വെക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി ഇന്നത്തെ നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്. അതായത് ഇന്ത്യയിൽ തന്നെ ഏത് സ്ഥലമാണ്, ഏത് സിറ്റിയാണ്, അല്ലെങ്കിൽ ഏതാണോ ആ ഒരു ഒരു ഒരു പോർഷൻ ഓഫ് ദ യുനോ സ്റ്റേറ്റ്, ഏതെങ്കിലും സ്പെസിഫൈ ആയിട്ട് പറയണം നിങ്ങൾ. ചില്ലി അഥവാ മുളക്, ഓക്കെ, ഈ മുളക് പൊടി, ഈ മുളക് ഒക്കെ നമുക്ക് എപ്പോഴും ഒരു സ്പൈസ് എന്നുള്ള രീതിയിൽ ഏറ്റവും എടുത്തു പറയുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചിലപ്പം കുരുമുളകും മുളക് പൊടിയും ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ മുളക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില്ലി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സ്ഥലം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ആ ഒരു സ്ഥലത്തിനെ നമ്മൾ ക്യാപിറ്റൽ ഓഫ് ദാറ്റ് സ്പൈസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഒരു ചില്ലിയുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ആ ഒരു സ്ഥലം, ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു വില്ലേജ് ഓർ വേർ എവർ ഇറ്റ് ഈസ്, ആ ഒരു സ്ഥലം ഏതാണോ അത് മെസ്സേജ് അയക്കുക 5000097. സോ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, ക്യാപിറ്റൽ ഓഫ് ചില്ലി ഇൻ ഇന്ത്യ. ചില്ലി എന്ന് പറയുമ്പം മറ്റേ നാട് ചില്ലി അന്വേഷിച്ച് പോരുത്, ഞാൻ പറയുന്ന പോലെ തന്നെ സ്പൈസസ് അതായത് ചില്ലി മുളക്, ആ ഒരു മുളകിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതാണ്? മെസ്സേജ് അയച്ചോളൂ 5000097. ഇത് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു സിനിമയാണ് ഓർമ്മ വരുന്നത്, ഇത് ഇതിൻ്റെ പേരിലൊരു സിനിമ തന്നെയുണ്ട്. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയക്കൂട്ടോ 5000097.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Home delivery.

0: വചനങ്ങളിലൂടെ. ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.
2: You are listening to Radio Suno 91.7 FM.

0: This is home delivery only on Radio Suno 91.7 FM. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 കഴിഞ്ഞ് 2 മിനിറ്റ്. ഇതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചു, അതായത് മുളക് അഥവാ ചില്ലി എന്ന് പറയുന്നതിൻ്റെ ക്യാപിറ്റൽ ഇൻ ഇന്ത്യ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആൻസേഴ്സ് ഇവിടെ വരുന്നുണ്ടായിരുന്നു. അതിലിപ്പോൾ സക്കീസ്, അതുപോലെ ഷിമൽ, അല്ലമീൻ, ഇവരൊക്കെ തന്നെ മെസ്സേജ്. അല്ലമീൻ പറയുകയാണ്, അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ ഇല്ലേ, കൽപ്പന ചേച്ചി ഏതോ ഒരു ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. സോ ബേസിക്കലി ആൻസർ ഗുണ്ടൂരാണ്. സോ ഗുണ്ടൂർ പാർവതി എന്ന് പറയുന്നൊരു ഒരു മൂവിയിലൊരു ക്യാരക്ടർ ഇല്ലേ എന്ന് എനിക്ക് സത്യത്തെ ഓർമ്മയില്ലാട്ടോ. നൌഫൽ പറയുന്നത് കാശ്മീരി ചില്ലിയാണ്. ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഗുണ്ടൂർ മിർച്ചി എന്നും പറഞ്ഞിട്ടുണ്ട്. നസീം ഗുണ്ടൂർ, അതുപോലെ തന്നെ ദനീഷ് കോഴിക്കോടെന്ന് ബിനീഷിന്റെ മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ പി ജെ, ഐ തിങ്ക് ആന്ധ്രാപ്രദേശ് ആണ് എന്ന് പറഞ്ഞിട്ട് ഗുണ്ടൂറിന്റെ പറഞ്ഞ് മെസ്സേജ് ഇരിക്കുന്നത്. അറബിക്കിലാണ് പേര് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ വേറെ ആരാണ്, സൗമ്യ, പിന്നെ എസ് എസ് എന്താ ത്രിബ്, ഓക്കെ, ജയശ്രീ ആൻഡ് രാജേഷ്, മുഹമ്മദ് ജംസ്. അതിനിടയിൽ രാജേശ്വരനും കാശ്മീരി ചില്ലിയാണ് പറഞ്ഞത്. മിസോറാം എന്ന് പറഞ്ഞിട്ട് നീതി ആയോഗ് എന്ന് പറഞ്ഞ വിപിൻ്റെ മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ നബീലും ക്രിസും അൻവർ അലി ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഗുണ്ടൂർ തന്നെയാണ്. സോ ബേസിക്കലി നമുക്ക് ഗുണ്ടൂർ എന്ന റൈറ്റ് ആൻസറിലേക്ക് തന്നെ എത്താം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രയിലെ ഗുണ്ടൂർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഒരു മെയിൻ സ്ഥലമാണ്. ആൻഡ് ഗുണ്ടൂർ സാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്നം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് ഗുണ്ടൂർ ചില്ലി. ഗുണ്ടൂർ കാരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ ഗുണ്ടൂർ കാരം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എരിവെന്നാണ് കാരത്തിൻ്റെ അർത്ഥം. സോ അതുകൊണ്ട് തന്നെ കാരം ഗുണ്ടൂറിലെ ആ ഒരു എരിവ്, അതുകൊണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടൂർ സാധനം കാരണം തന്നെയാണ്, അഥവാ ഗുണ്ടൂർ ചില്ലി കാരണമാണ്. അപ്പം ഞാൻ ബാക്കിയുള്ള ചില്ലി നോക്കുകയായിരുന്നു. അതായത് ഇന്ത്യയിൽ തന്നെ പല രീതിയിലുള്ള മുളകുണ്ട്. അതിപ്പം ബുഡ് ജൊലോക്കിയ, അത് തന്നെ ജൊലോക്കിയ, ആ അങ്ങനെയാണെന്നാണ് പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ആസാമിലെ അല്ലെങ്കിൽ നാഗാലാൻഡിലേക്ക് ഒരു സ്പൈസി ആയിട്ടുള്ളൊരു മുളകാണ് ഈ ബുഡ് ജൊലോക്കിയ. പിന്നെ ഗുണ്ടൂർ സാധനം, പിന്നെ അതുപോലെ തന്നെ ബ്യാഡഗി ചില്ലി, കാശ്മീരി ചില്ലി നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കാന്താരി, നമ്മുടെ സ്വന്തം കാന്താരി, അതുപോലെ ജ്വാല ചില്ലി, ധാനി ചില്ലി, മത്താനിയ മുണ്ടു ചില്ലി, രാംനാട് മുണ്ടു ചില്ലി, അതുപോലെ തേജ ചില്ലി. അതും ഈ പറഞ്ഞപോലെ ഈ ഗുണ്ടൂർ കഴിഞ്ഞാൽ അടുത്ത ആന്ധ്രയിലെ ഫേമസ് ആണ് തേജ ചില്ലി എന്ന് പറയുന്നത്. പിന്നെ സംഗീശ്വരി ചില്ലി, ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ഉണ്ടമുളക് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ കുറേ ടൈപ്പ് മുളകുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ ഗുണ്ടൂർ സന്നമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭവം കേട്ടോ. അഥവാ ദ ക്യാപിറ്റൽ ഓഫ് ചില്ലി എന്നറിയപ്പെടുന്നത് ഗുണ്ടൂരാണ്. കാരണം അത്രയധികം പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ചില്ലി ട്രേഡിംഗ് മാർക്കറ്റ് തന്നെ ഗുണ്ടൂർ മിർച്ചി യാർഡാണ്. അതുപോലെ ഒരുപാട് വെറൈറ്റി, ഈ പറഞ്ഞ പോലെ തേജ ചില്ലിയും ഗുണ്ടൂർ സന്നും ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ചില്ലി ഇൻ ഇന്ത്യ ഗുണ്ടൂർ ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ക്യാപിറ്റൽ ഓഫ് ചില്ലി എന്നറിയപ്പെടുന്നത്. സോ ബേസിക്കലി ഇത് പറഞ്ഞുകൊണ്ട് നേരെ ഗുണ്ടൂർക്കാരം സിനിമയിൽ നിന്നും ഒരു പാട്ട് കേട്ടാലോ. ഈ ഗുണ്ടൂർക്കാരം സിനിമയോ, അത് ആക്ച്വലി ഒരു തെലുങ്ക് സിനിമയാണ്. സോ ആ തെലുങ്കു സിനിമയിലെ ഈ പാട്ട് പക്ഷെ എല്ലാ മലയാളികൾക്കും അറിയാം. ഇപ്പൊ മനസ്സിലായോ ഏത് സിനിമയാണ് ഞാൻ പറഞ്ഞത്? ആ അതിന്റെ പേരാണ് ഗുണ്ടൂർ കാരം. സോ അതാണ് ഞാൻ ഇപ്പൊ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട്. നമുക്കൊരു തെലുഗു സോങ് കേട്ടിട്ട് തിരിച്ചു വരാം.

0: suno 91.7 FM Qatar's favorite radio station.
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്. എന്റെ ഉപയോഗത്തിനനുസരിച്ച്
2: കൊള്ളാലോ. എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
4: ഒലിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
3: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
5: കേട്ട് കൂട്ടുകൂടാം.
6: സുനോ ബോളിവുഡ്.

നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണിത്. ഇത് ഇടയ്ക്ക് കേൾക്കാനായിട്ട് ഇതുപോലെ തോന്നും, ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ നേരത്തില്ലേ, ഇങ്ങനത്തെ ചില പ്ലേലിസ്റ്റുകൾ ഉണ്ടാവും വണ്ടി ഓടിക്കാൻ നേരത്ത് മാത്രം കേൾക്കാനായിട്ട് തോന്നുന്നത്. അത് നമ്മളുടെ കാറിൽ ചിലപ്പോൾ സെറ്റായിരിക്കും. കാറിന് നമ്മളുടെ ഏത് മൂഡാണ്, ഇങ്ങനെയാണ് നമുക്ക് വേണ്ട പാട്ട്, എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം അതനുസരിച്ച് നമ്മുടെ കൂടെ ഡെയിലി പോകുന്ന ഒരാളാണ്, എല്ലാം നമ്മളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ് ഈ കാർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം കാർ. അപ്പം ഈ കാറിനെ കുറിച്ച് പറയുമ്പം, ആ കാർ അതായത് എപ്പോഴും നമ്മളുടെ കൂടെയുള്ള ഈ ഒരു വെഹിക്കിളിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള രീതിയിലൊരു ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളും കൊടുക്കണ്ടേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വയ്യാണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോവും, നമുക്ക് എന്തെങ്കിലും ഒരു സെൽഫ് ലവ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാർലറിൽ പോവും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈവൻ ഒരു മുടി കട്ട് ചെയ്യാൻ വരെ പോവും. ഈ വണ്ടിക്ക് കറക്റ്റായിട്ടൊരു പ്രീമിയം സർവീസ് അല്ലെങ്കിൽ പ്രീമിയം രീതിയിലുള്ളൊരു കാര്യങ്ങൾ അത് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഫ് യു വോണ്ട് ടു റിയലി ടേക്ക് കെയർ ഓഫ് യുവർ കാർ ഇൻ എ വെരി പ്രീമിയം വേ, അതും അഫോർഡബിൾ ആയിട്ട്, പ്ലീസ് ഗോ ടു വാൽവലിൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാൽവലിനിൽ ഏറ്റവും നല്ല പ്രീമിയം ആയിട്ടുള്ള ക്വിക്ക് സർവീസസ് ആണ് നൽകുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 150 years അധികം ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ഒരു കമ്പനിയാണ് ഈ വാൽവലിൻ AMTC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സെൻറ്റർ സൽവാർ റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശ്വസിച്ച് കാർ ഏൽപ്പിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം, കാർ ഏൽപ്പിക്കുകയാണെങ്കിൽ തന്നെ അത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കര പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നാലാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ വൈ യു ഷുഡ് ഗീവ് യുവർ കാർ എ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്, ബിക്കോസ് വാൽവലിനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ കാർ പാസ്പോർട്ടാണ്. സോ ഈ കാർ പാസ്പോർട്ടിലൂടെ തന്നെ നിങ്ങളുടെ കാറിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രശ്നങ്ങളുള്ളത്, ഇനി എന്തൊക്കെ ചെയ്യണം, ഇനി അടുത്ത തവണ വന്നാൽ പോലും ഇതുവരെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുന്ന പോലെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു ഡിജിറ്റൽ കാർ പാസ്പോർട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാണ് സമയം കളയുന്നത്, നേരെ പോയിക്കോളൂ വാൽവലിൻ്റെ ആ ഒരു പ്രീമിയം ക്വിക്ക് സർവീസ് സെൻറ്ററിലേക്ക്, സൽവാർ റൂട്ടിലെ. ഞാൻ ആ ഒരു അവരുടെ നമ്പർ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അതിലൊന്ന് വിളിച്ചിട്ട് ചോദിച്ചാൽ മതി എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഓഫേഴ്സ്, റേഡിയോസിനൊക്കെ കേട്ടിട്ട് വിളിക്കുന്നത് അത് പറഞ്ഞാൽ മതി. 777-65-5954 ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാനിങ്ങനെ ചില നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടും കൂടി ഇരിക്കുകയായിരുന്നു. അതിലാണ് ഒന്ന്, അതിനോടൊപ്പം തന്നെ മറ്റു ചില പാട്ടുകളും ഇങ്ങനെ ഞാനിങ്ങനെ നല്ല നല്ല സോങ്സ്, അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് കേൾക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എനിക്കിഷ്ടം കേൾക്കാനായിട്ട് ഇങ്ങനത്തെ പാട്ടുകളാട്ടോ.

എങ്ങനത്തെ പാട്ടാണ് കേൾക്കേണ്ടതെന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അതനുസരിച്ചിട്ട് ഞാൻ വെച്ചേരാം കേട്ടോ. 5000997 5000997 ഒരു മെസ്സേജ് അയച്ചാൽ മതി. ആ പാട്ട് ഇപ്പൊ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സണോ 91.7 FM.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
4: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവ റോഡ്. കോൾ 7765-5954.
5: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
5: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് എടുത്തോളൂ, വന്നേ. ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
5: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഹോം ഡെലിവറി.

നല്ലൊരു പാട്ടൊക്കെ കേട്ടിങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഈ പാട്ട് വെച്ച് തരണം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് മിഥുൻലാലിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, എനിക്ക് വെട്ടം സിനിമയിലെ പാട്ട് വേണം എന്ന്.

സൗമ്യ സതീഷ് ആണെങ്കിലോ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ക്ലീനിങ് ടൈമിന് പറ്റിയ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഈ പാട്ട് സത്യം പറഞ്ഞാൽ ഏതൊരു ടൈമിലും പറ്റുന്ന പാട്ടാണ് വെട്ടം സിനിമയിൽ. പക്ഷെ എന്നാലും സൗമ്യ ചേച്ചി ചോദിച്ച സ്ഥിതിക്ക് ചേച്ചിക്ക് വേണ്ടി മാത്രം ഞാനൊരു പാട്ട് വയ്ക്കുന്നു.

എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒക്കെ തന്നെ കുട്ടികളെയും കൊണ്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ കുട്ടികളെക്കാട്ടിയും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടെങ്കിലോ. യെസ്, ഇപ്പം പാട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ കുറച്ചും കൂടി കുട്ടിക്കാലത്തെ പാട്ടുകളായിരിക്കും കുറേ കൂടി നമുക്ക് കണക്ട് ആവുക അല്ലേ, പുതിയതായിട്ട് ഇറങ്ങുന്നതിനേക്കാൾ. അതുപോലെ തന്നെയാണ് പല മെമ്മറീസും നമ്മുടെ മൈൻഡിൽ നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന ഒന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള പല കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഉള്ള പല പല കാർട്ടൂൺസിൻ്റെ ഒക്കെ തന്നെ ബിഹൈൻഡ് ദാറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ആ ഒരു ശബ്ദവും ഒക്കെ നമുക്ക് വീണ്ടും കേൾക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ അടിക്കാറില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ് ഇപ്പോൾ നമ്മുടെ കത്ത് ടോയ് ഫെസ്റ്റിവലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് വിസിറ്റേഴ്സിന് അവരുടെ ഒരു നൊസ്റ്റാൾജിയ നൈറ്റ് തന്നെ ലഭിച്ചു. കുട്ടികൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെങ്കിൽ പോലും കുട്ടികളെക്കാൾ കുട്ടികളുടെ പേരൻസിനാണ് അത് ഒരു നൊസ്റ്റാൾജിയ ഫീൽ നൽകിയത്. ഒരുപാട് ക്യാരക്ടേഴ്സ് ആ ക്യാരക്ടേഴ്സിൻ്റെ പിന്നിലുള്ള ശബ്ദങ്ങൾ വന്ന് അവരുടെ കഥകൾ പറയുന്നു, ലൈവ് പെർഫോമൻസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ആണ് അവിടെ ഉള്ള പലർക്കും നൽകാനായിട്ട് അവർക്ക് സാധിച്ചത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമായിട്ടാണ് പറയുന്നത്. ഡി സി സിയിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് അറിയാം കത്ത് ടോയ് ഫെസ്റ്റിവൽ. എന്തായാലും അവിടെ പോകാൻ ആരെങ്കിലും ഇതുവരെയും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെല്ലൂട്ടോ, കുട്ടികളായിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്.

0: 91.7 FM,
1: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: അതിമോഹമാണ് അതിമോഹം.
7: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
8: ഓ ഡ്രാമ,
9: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
10: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
11: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
12: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: ഹായ്, ഞാൻ ജോജു ജോസ്.
14: യു ആർ ലിസണിംഗ് ടു
13: ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വണ്ടർലാൻഡിൽ നിന്നും വിധു പ്രതാപ് ആൻഡ് സുജാത ചേച്ചി പാടിയ ബ്യൂട്ടിഫുൾ സോങ്. എനിക്കൊന്ന് ബാക്ക് ടു ബാക്ക് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് സുജാത സോങ് വന്നു തോന്നുന്നല്ലേ, എന്തോ അറിയാതെ വന്നതാന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച ആ കാര്യം. എനിവേ, ഇവിടെ പാട്ടുകളുടെ റിക്വസ്റ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ദാ 12 മണി കഴിഞ്ഞ് 52 ആയിട്ടോ പോകാൻ സമയമായി. ബട്ട് സ്റ്റിൽ അടുത്ത മണിക്കൂറിൽ കുറച്ചധികം ക്ലാസിക് സോങ്ങുകൾ ഉണ്ട് എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ഓണറിലേക്ക് ഒന്ന് ലൈവായിട്ട് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് അവറിൽ നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് തന്നെ വെച്ച് തരാം.

കേൾക്കുന്നുണ്ട്. കാരണം അടുത്ത മണിക്കൂറിൽ അത്രയധികം പാട്ടുകളാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കേൾക്കാനായി എന്ത് ചെയ്യണം? കേട്ടുകൊണ്ടേയിരിക്കണം റേഡിയോ സുനോ 91.7 FM. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഹാപ്പിനെസ് ഫ്രീക്വൻസി. നിങ്ങളെ ഹാപ്പിയാക്കാൻ ഞാൻ ആദ്യം തുടങ്ങാൻ നേരത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് രീതിയിലും ഏതൊരു ഡിസ്കംഫേർട്ട് തരുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിലും ഓക്കെ ആണ്. അതിപ്പോൾ തണുത്തുപോയ ചായ ആണെങ്കിലും കുഴപ്പം തന്നെ ആണെങ്കിലും ഈവൻ കഴിക്കുന്ന മിഠായി ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കൈപ്പേറിയ വാക്കുകളോ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് തരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്വഭാവമോ മറ്റുള്ളവരോട് കാണിക്കുമ്പോൾ അതത്ര നല്ലതല്ല. നമ്മളുടെ സ്വഭാവത്തിൽ അങ്ങനത്തെ ഒരു നെഗറ്റിവിറ്റിയും വരാതിരിക്കാനൊന്നും കൂടി നോക്കിക്കോളൂ. പോസിറ്റീവായിട്ടിരിക്കൂ, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ട്ടോ. വൈകുന്നേരം കേൾക്കാം, മറക്കരുത്. വൈകുന്നേരം 4 മണിക്ക് ഞാൻ തിരിച്ചെത്താം. ഓക്കെ, ടേക്ക് കെയർ എവ്രിവൺ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. Home delivery.

0: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെജയൻ.
1: ദിഗംബരൻ
2: തിരനുറയും ചുരുൾ മുടി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM.
3: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
7: ഒനിയൻ ഇന്ത്യ 1 kg 2 riyal 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ 1 kg 2 riyal 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ 1 kg 6 riyal 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ 1 kg 1 riyal 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 2 riyal 90 ദിർഹം. പ്രോൺസ് 1 kg 19 riyal 75 ദിർഹം. ടാൻസാനിയ മട്ടൺ 1 kg 36 riyal.
8: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
9: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
10: റേഡിയോ നാടക മത്സരം സീസൺ 4.
9: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
10: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: Matinee Classics.

0: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയാമണിയാണ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
1: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കിയേ.
1: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോമോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ. ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
5: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു.
1: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മലയാള സിനിമയിലെ ആദ്യകാല സൂപ്പർ സ്റ്റാറുകളായിരുന്ന പ്രേം നസീറിനോടും മധുവിനോടും ഒക്കെ ഒപ്പം തന്നെ ശക്തമായ ഒരു വില്ലൻ വേഷത്തിലൂടെ കടന്നു വന്ന ഒരു താരം. ആ താരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന് ഞാൻ തുടക്കമിടാൻ പോകുന്നത് കേട്ടോ. പറഞ്ഞു വന്നത് മറ്റാരെയും കുറിച്ചല്ല, ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന നമ്മുടെ പ്രിയ താരത്തെക്കുറിച്ചാണ്. കലൂർ ഡെന്നീസ്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ പല സിനിമാ ഓർമ്മകൾ പങ്കുവെക്കുന്ന കുറിപ്പുകൾ എഴുതാറുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ചില മെമ്മറീസിലേക്കാണ് നമ്മൾ ഇന്ന് എത്താൻ പോകുന്നത് കേട്ടോ. കലൂർ ഡെന്നീസ് തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത ഒരു മൾട്ടി സ്റ്റാർ സിനിമയിലൂടെയാണ് ക്യാപ്റ്റൻ രാജു സിനിമയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ അഭിനയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം കണ്ട് അന്നുള്ള ആളുകൾ പറഞ്ഞത് മലയാള സിനിമയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഒരു വില്ലൻ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു. അല്ലെങ്കിൽ സാധാരണ കാണുന്ന വില്ലന്മാരുടെ പോലെ കണ്ണുരുട്ടലുകളോ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സ്മാർട്ട് യങ് ആന്റി ഹീറോ. അപ്പൊ അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ അന്നേ ആളുകൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ രാജു എന്ന താരത്തിന്റെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച് കൂടി നമുക്കറിയാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക് എത്തുകയാണ്. മാറ്റിനി മാഷപ്പ് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. മഴസെയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
1: ഒനിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
0: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
2: Radio Suno 91.7 FM.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ക്യാപ്റ്റൻ രാജു എന്ന താരത്തിന്റെ സിനിമയിലേക്കുള്ള കടന്നുവരവ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കേട്ടോ. 1981 ജഗൻ പിക്ചേഴ്സ് അപ്പച്ചന് വേണ്ടിയിട്ട് ജോഷിയും കലൂർ ഡെന്നിസും ചേർന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയിൽ അവർക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഒരു പുതുമുഖ വില്ലനെ തന്നെ ആ സിനിമയിൽ അവതരിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം.

ുന്നു രക്തം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെയാണ് ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന നടന്റെ പിറവി സംഭവിക്കുന്നത്. ഒപ്പം ഒരു ചെറിയ ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. 1997 ക്യാപ്റ്റൻ രാജു വിക്രം, നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ താരമുണ്ടല്ലോ വിക്രം, അദ്ദേഹത്തെ നായകനാക്കി ഒരു മലയാള സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ, 5000917 എന്ന നമ്പറിലേക്ക്.

0: Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒതന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി

0: ഭക്തരിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വിക്രത്തെ നായകനാക്കി ക്യാപ്റ്റൻ രാജു സംവിധാനം ചെയ്ത ഒരു മലയാള സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ, 5000917 എന്ന നമ്പറിലേക്ക്. ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന താരത്തിന്റെ മലയാള സിനിമയിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു എന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് സംസാരിച്ചു വരായിരുന്നു. രക്തം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ആ സിനിമ റിലീസായതോടുകൂടി അദ്ദേഹം വലിയൊരു എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അദ്ദേഹം എത്തുന്നു. ഇന്ന് കുറേ വർഷക്കാലം അദ്ദേഹത്തിന്റെ പിറകെ തന്നെയായിരുന്നു പല സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ. മലയാളം മാത്രമല്ല കേട്ടോ, മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന ഒരു നടൻ കൂടിയായിരുന്നു ആ സമയത്ത് അദ്ദേഹം. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, അഭിനയത്തിന് ഒരു മാറ്റത്തിലേക്ക് വന്നാലോ, അഭിനയത്തിന്റെ രീതിയിൽ നിന്നൊരു മാറ്റം കൊണ്ടുവന്നാലോ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചിന്തയിൽ നിന്നും ഒരു സിനിമ തന്നെ പിറക്കുന്നുണ്ട്. ഒരു വലിയ സ്റ്റോറിയാണ് കേട്ടോ അത്. ആ സ്റ്റോറിയിലേക്ക് ഞാൻ വരാം, പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടുകൂടി കേൾക്കാം. മാറ്റിനി മാഷപ്പിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Urido TV channel number 911.
3: Adi, ente birthday celebration enda chelavu ende?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
6: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ നസീം ഹെൽത്ത് കെയർ. നോ ക്യൂസ്, നോ ഹാസിൽ. ജസ്റ്റ് ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് ഓൺ ദി നസീം ഹയാത് ആപ്പ് ആൻഡ് എക്സ്പീരിയൻസ് ഫാസ്റ്റർ കൺസൾട്ടേഷൻസ്. ഡൗൺലോഡ് ഇറ്റ് ടുഡേ.
7: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Nasim Healthcare. No queues, no hassle. Just book your appointment on the Nasim Hayat app and experience faster consultations. Download it today.
8: Neram velukumbol karil kayarumbol officeil pogumbol school busil timarkumbol kete kete kootu koodum savari morning savari
5: morning savari idu nammude savari nyayar mudal vyayam vare raavile 6 mani mudal
8: morning savari.
9: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
3: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
12: Nasim Healthcare. No queues, no hassle. Just book your appointment on the Nasim Hayat app and experience faster consultations. Download it today.
13: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
14: Just feel like you're home.
3: Radio Sunoo.
14: Radio Sunoo.
3: 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ക്യാപ്റ്റൻ രാജു എന്ന നമ്മുടെ പ്രിയപ്പെട്ട താരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മാറ്റിനി മാഷപ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കലൂർ ഡെന്നിസ് അദ്ദേഹത്തെ കുറിച്ചുള്ള ചില ഓർമ്മകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പുകളിൽ നിന്നുള്ള കുറച്ച് ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരിക്കൽ കലൂർ ഡെന്നിസിന് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഫോൺ വിളിച്ചിട്ട് ഒരു കാര്യം പറയാണ്, ഡെന്നിസ് അറിഞ്ഞില്ലേ നമ്മുടെ ക്യാപ്റ്റൻ രാജു സിനിമ അഭിനയത്തിന് തിരശ്ശീല ഇടാനായിട്ട് പോകുന്നതായിട്ട് കേട്ടു എന്നിങ്ങനെ വിളിച്ചു പറയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് തിരശ്ശീല ഇടാനുള്ള കാരണം എന്നറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് ഓപ്പോസിറ്റുള്ള വ്യക്തി പറയാണ്, ആ സുഹൃത്ത് പറഞ്ഞു, വില്ലൻ വേഷങ്ങൾ ചെയ്ത് മടുത്തത് കൊണ്ട് ഇനി പോസിറ്റീവ് റോളുകളിൽ മാത്രമേ അഭിനയിക്കൂ എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട് കക്ഷി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട സമയത്ത് കലൂർ ഡെന്നിസ് വിചാരിച്ചു ഡയറക്റ്റ് ഇത് വിളിച്ച് ക്യാപ്റ്റൻ രാജു അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഫോൺ വിളിക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ രാജു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ അഭിനയം നിർത്തുന്നില്ല, പക്ഷെ വില്ലൻ വേഷം ചെയ്തു മടുത്തു, ഇനിയിപ്പോ നല്ല പോസിറ്റീവ് റോളുകളിൽ മാത്രം അഭിനയിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുത്തു എന്ന് പറയുന്നു. പിന്നീട് പറയുന്നു, നമുക്ക് നേരിൽ കാണുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് പറയുന്നു. പിന്നീട് അവർ കുറച്ച് നാളുകൾക്ക് ശേഷം നേരിൽ കാണുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. അതായത് വില്ലൻ വേഷങ്ങൾ ചെയ്ത് എല്ലാവരും വളരെ പേടിയോടുകൂടിയാണ്, കൊച്ചുകുട്ടികൾ പോലും പേടിയോടും ഭയത്തോടും കൂടിയാണ് കാണുന്നത് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് വില്ലൻ വേഷങ്ങളുടെ ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ക്യാപ്റ്റൻ രാജു കലൂർ ഡെന്നിസിനോട് പറയുകയാണ്. അതിനുള്ള കലൂർ ഡെന്നിസിന്റെ മറുപടി ഇതാ ഇങ്ങനെയായിരുന്നു, സിനിമ എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാണ്, അതിൽ എന്ത് വേഷം വേണമെങ്കിലും നമുക്ക് കേട്ടാം, കഥാപാത്രത്തിന്റെ സ്വഭാവം തന്നെയാണ് നടനെന്ന് ജനം വിശ്വസിക്കില്ല. ഞാൻ എഴുതാൻ പോകുന്ന അടുത്ത പടത്തിൽ രാജുഷാന് ഞാൻ നല്ലൊരു പോസിറ്റീവ് വേഷം തരാം, നായക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരിക്കും എന്നാണ് കലൂർ ഡെന്നിസ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയായിരുന്നു ഉപ്പുകണ്ടം ബ്രദേഴ്സ്. ഉപ്പുകണ്ടം ബ്രദേഴ്സ് നാല് സഹോദരന്മാരുടെ കഥയാണ്. നാല് ക്യാരക്ടറും നായക പ്രാധാന്യമുള്ള വേഷങ്ങളായിരുന്നു. അപ്പോഴാണ് കലൂർ ഡെന്നിസിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരുന്നത്, വില്ലന്മാരായ നടന്മാരെ നായകന്മാരാക്കിയാലോ. അങ്ങനെ അദ്ദേഹം സംവിധായകനോടും ബാക്കിയുള്ള ആളുകളോടും ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്കൊരു ചെറിയ സംശയം തോന്നിയെങ്കിലും പിന്നീട് എല്ലാവരും ഓക്കെ പറയുന്നു. അങ്ങനെയാണ് ക്യാപ്റ്റൻ രാജു, ബാബു ആന്റണി, കീരിക്കാടൻ ജോസ് തുടങ്ങിയ വില്ലന്മാരായ നടന്മാരെ വെച്ച് ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്യുന്നത്. ചിത്രം റിലീസായി കഴിഞ്ഞപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഒരു ഗംഭീര വിജയമായിട്ട് ആ സിനിമ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കലൂർ ഡെന്നിസിനെ എഴുതിയ എഴുപുന്ന തരകൻ എന്ന മമ്മൂക്ക മൂവി ഉണ്ടല്ലോ, ആ സിനിമയിലും ക്യാപ്റ്റൻ രാജുവിന് പോസിറ്റീവ് റോള് തന്നെയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ രാജു എന്ന പ്രിയ താരത്തെക്കുറിച്ച് സംസാരിച്ചു വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, 1997 ക്യാപ്റ്റൻ രാജു നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ താരം വിക്രത്തെ നായകനാക്കിയ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, ആ സിനിമയുടെ പേരറിയുമോ എന്ന് ചോദിച്ചിരുന്നു. ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇതാ ഒരു സ്നേഹഗാഥ എന്ന് പറയുന്ന സിനിമയായിരുന്നു അത്. ആ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചത് ലൈലയായിരുന്നു. നല്ല പാട്ടുകളുള്ള സിനിമ കൂടിയായിരുന്നു കേട്ടോ, ജോൺസൺ മാഷായിരുന്നു ആ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഒരു സ്നേഹഗാഥ എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഈ ഒരു മണിക്കൂർ സമയം വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും സിനിമാ വിശേഷങ്ങളുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം. റീഡ്യൂസ് നോ.

0: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
1: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
0: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
1: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്താ സംഭവിക്കുന്നു.
2: ആ ഫയലിൽ തൊട്ട എന്താ സംഭവിക്കുന്ന
0: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: ഞാൻ

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.
3: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ദേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സിനിമാ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം എത്തുള്ള ഒരു ദിവസം ദേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സിനിമാ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം എത്തുന്നത്. ഒരു തമിഴ്

കുടിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഉഷാറായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനിയിപ്പോ ദാ ഫെസ്റ്റിവൽ ഡേയ്സ് ഒക്കെ വരാൻ പോകുന്നു, ഒരുപാട് സിനിമകൾ റിലീസ് ആവാൻ പോകുന്നു. പ്രത്യേകിച്ച് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നാളത്തെ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ടാണ് ദ ഫേസ് ഓഫ് മലയാളം സിനിമ, വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ. ലാലേട്ടന്റെ മകൾ എത്തുന്ന സിനിമയാണ്. രണ്ടുപേരും കൂടെ ഉള്ള കോമ്പിനേഷൻ സീൻസും ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈം തന്നെയാണ്. സോ നാളത്തെ ദിവസം എന്തായാലും ആ ഒരു റിലീസ് കാത്തിരിക്കുന്ന ഒത്തിരി പേര് തന്നെയുണ്ട്. പെർഫോമൻസ് കാണാനും ആൻഡ് ഓൾസോ ആ ഒരു എക്സൈറ്റ്മെന്റും ഉള്ളവർ ഒത്തിരി പേര് തന്നെയുണ്ട്. മൂവിയുടെ പ്രൊമോഷനും വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ലാലേട്ടൻ കൊടുക്കുന്ന മറുപടി, വിസ്മയ പറയുന്ന മറുപടി എല്ലാം ഇങ്ങനെ വൈറൽ കണ്ടന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ. സിനിമാസ് ലൈക്ക് ദാറ്റ്, എക്സ്പെക്ടേഷൻസ് ആർ ഓൾവേസ് ഹൈ. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഗോയിങ് അറൌണ്ട് ഇൻ ദ മൂവി ഇൻഡസ്ട്രി റൈറ്റ് നൗ. ആ വിശേഷങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ബട്ട് ആസ് ഓഫ് നൗ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM. മാറ്റണി മാഷപ്പിന്റെ ടൈം സന്ധിപാട് കൂടിയുള്ളത്. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ വെരി ഫസ്റ്റ് മൂവി എനിക്ക് പറയാനുള്ളത് ഒരു തമിഴ് മൂവിയാണ്, പ്രിൻസ് പിക്ചേഴ്സ്. നടൻ കാർത്തി, നമ്മുടെ സൂര്യയുടെ അനിയൻ, യെസ്, സംവിധായകൻ മോഹൻ രാജയും ചേർന്ന ഒരു പുതിയ ഫാമിലി എന്റർടൈനിങ് മൂവിയാണ് കൊണ്ടുവരുന്നത്. സിംഗം 2, സർദാർ എന്നിവയുൾപ്പെടെ നിരവധി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ സമ്മാനിച്ചതിന് പിന്നിലുള്ള നിർമ്മാണ സ്ഥാപനമാണ് പ്രിൻസ് പിക്ചേഴ്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നടൻ കാർത്തിയെയും സംവിധായകൻ മോഹൻ രാജയെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഗ്രാൻഡ് ഫാമിലി എന്റർടൈനർ ആണ് ഇത്തവണ പ്രിൻസ് പിക്ചേഴ്സ് അനൗൺസ് ചെയ്തേക്കുന്നത്. എസ് ലക്ഷ്മൺ കുമാർ ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഫാമിലി, ഇമോഷൻ, ഹീറോയിസം, ഇതിന്റെ ഒക്കെ ഒരു ബ്ലെൻഡ് ആയിരിക്കും ചിത്രം നമുക്ക് സമ്മാനിക്കുക എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പൊ ലഭിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറം ശക്തമായിട്ടുള്ള കുടുംബ മൂല്യങ്ങൾ, മനസ്സ് തുറക്കുന്നതിന്റെ വിനോദം, നമുക്കൊക്കെ തന്നെ റൊമാൻസിഫിക്കേഷൻ വരുന്ന കുറോ ഹീറോയിക് മൂമെന്റ്സ് ഒക്കെ തന്നെ ചിത്രത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ചിത്രത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വന്നേക്കുന്നത്. സന്തോഷ് സുബ്രഹ്മണ്യം, വേലായുധം, തനിയൊരുവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ സംവിധായകൻ മോഹൻ രാജ. ഈ പ്രഖ്യാപനത്തോടെ സിനിമാ മേഖലയിലെ തന്റെ 25-ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. ചിത്രത്തിന്റെ ചിത്രീകരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല, ബട്ട് ഉടൻ തന്നെ വലിയൊരു സ്റ്റാർ കാസ്റ്റോടുകൂടി വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരിക്കും ചിത്രം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി കിട്ടുന്നുണ്ട്. ആൻഡ് അറ്റ് ദ ഏർലിയസ്റ്റ് ആയിരിക്കും ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് സിനിമയെ പറ്റി കിട്ടുന്നത്. പേരും കാര്യങ്ങളും ഒക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തെ പറ്റി കൂടുതൽ അറിയാനായിട്ടും. ആൻഡ് അപ്ഡേറ്റ്സ് എത്തുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തിക്കാൻ ഞാൻ കൂടെ ഉണ്ടാകും. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. മാറ്റണി മാച്ചപ്പൽ കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
2: ഒനിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
1: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
3: This is Sainora here.
4: You're listening to Radio Suno.
3: Khattar ne priyapatta Radio Suno 91.7 FM.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. This is Matine Masha. Only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: Once again, welcome back to Radio Suno 91.7 FM. Matinee Mashup in the time. സിനിമ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. Qatar's happiness frequency 91.7 FM. ഒത്തിരി സിനിമ വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ ഒ ടി ടി റിലീസ് ആയിരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ കേട്ടോ. ഈ ത്രില്ലർ മൂവീസൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജൂലൈ 31st തൊട്ട് തന്നെ ചിത്രം അവൈലബിൾ ആണ് മനോരമ മാക്സിൽ. ഫസ്റ്റ് ഓൺ ദ ലിസ്റ്റ് പ്രസാദ് നൂറനാടിന്റെ കാലം പറഞ്ഞ കഥ എന്ന ചിത്രമാണ്. ഈ ഒരു പെർട്ടിക്കുലർ മൂവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഒരു സിനിമയാണ് കേട്ടോ. അജൂസും രശ്മി അനിലുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ക്രൈം ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചിത്രം. ഒരുപാട് റിയൽ ലൈഫ് ഇൻസ്റ്റൻസ് ഒക്കെ ഉള്ള മൂവി ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഒ ടി ടി പ്ലാറ്റ്ഫോം മനോരമ മാക്സ് ആണ് ഓൾറെഡി സ്ട്രീമിംഗ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തീം. ഒരു പക്ഷെ നമ്മുടെ ലൈഫിൽ ഈ കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആലോചിച്ചെടുത്ത കാര്യങ്ങളിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ചിത്രം, സ്പെഷ്യലി ഓവർ തിങ്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിത്രം ഭയങ്കരമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കോട്ടയം നസീറും ജിൻസി ജോയും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ടി എസ് സാബു ചിത്രം ഡോക്ടർ ബെനറ്റ് ഓഗസ്റ്റ് 1 മുതൽ മനോരമ മാക്സി തന്നെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് തോന്നി കേട്ടോ. ഒരു മെന്റലിസ്റ്റും ഒക്കെ ഇൻവോൾവ് ചെയ്ത് വരുന്ന ഒരു സിനിമയാണ്. ആൻഡ് ആ ഒരു സിനിമയുടെ പ്ലോട്ട് ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്വിസ്റ്റ് അങ്ങ് പോവും. ബട്ട് സിനിമ കാണണം തീർച്ചയായിട്ടും. കുറെ ത്രില്ലർ, അതേപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സസ്പെൻസ് ത്രില്ലേഴ്സ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന മൂവി ആയിരിക്കും എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട കേട്ടോ. ഒ ടി ടിയിൽ ഒരുപാട് മൂവീസ് സ്ട്രീമിംഗ് ആണ്, ഒരുപാട് സീരീസ് സ്ട്രീമിംഗ് ആണ്. ബട്ട് എങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ലാസ്റ്റ് ഡേ കണ്ടയിലെ ഇഷ്ടപ്പെട്ട രണ്ട് സിനിമകളാണ് ഞാൻ സജസ്റ്റ് ചെയ്തേക്കുന്നത്. സോ കാണാനായിട്ട് വിട്ടുപോകണ്ട. ആ ഒരു ചെറിയ അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെ ഉള്ളത്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബസാറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler,
5: powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
4: and
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: You are listening to Radio Salon 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: Once again, welcome back. Radio Sunna 91.7 FM. The Matinee Mashup in the time on Sandeep Anu Koodi Ullathu. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡാറ്റാ ബേബി പറഞ്ഞു പോകേണ്ട സമയമായിട്ടുണ്ട്. ലേറ്റസ്റ്റ് റിലീസുകളിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതും ഇറങ്ങാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള മൂവീസ് നമ്മളിങ്ങനെ ത്രില്ല് അടുപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്പെഷ്യലി ദ ആക്ഷൻ ത്രില്ലർ മൂവി അല്ലെ തുടക്കം. അത് കൂടാണ്ട് തന്നെ ഉന്മാദ മൂവി ചാക്കോച്ചന്റെയും ലിജോ മോൾ ജോസ് ഈ ഒരു മൂവിക്കൊക്കെ ഉള്ള എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അപ്പൊ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ, അതായത് റിലീസ് ചെയ്ത മൂവീസ് ഒക്കെ തന്നെ പോയി കാണാനായിട്ട്, തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് മറന്നു പോരുത്. ആൻഡ് ഓൾസോ പ്ലൂട്ടോ മൂവിയെ പറ്റിയിട്ടുള്ള ആ ഒരു റിവ്യൂവും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നീരജ് മാധവ്, അൽതാഫ് സലീം ചേർന്നിട്ടുള്ള ഒരു വണ്ടർഫുൾ കോംബോ ആണ് സിനിമ. മൂവിയുടെ എൻറ്റയർ തീം ആണെങ്കിലും ഇപ്പൊ ഇറങ്ങുന്ന മൂവീസിനൊക്കെ തന്നെ ഒരു പ്രത്യേക പ്രത്യേക ജോണർ എല്ലാ സിനിമകൾക്കും തന്നെയുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് മേക്ക് ഈച്ച് ആൻഡ് എവറി മൂവി സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടിഫുൾ. സിനിമാ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങൾ പതിവ് പോലെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. സോ വിൽ മീറ്റ് ഓൺ 917 ഈവനിങ്സ്. ഇപ്പോഴത്തേക്ക് ഒരു ചെറിയ ഡാറ്റ പറയുമ്പോൾ, അഷ്ടമി വിൽ ബി ജോയിനിങ് വിത്ത് അസ് ഓൺ മാറ്റിനി മാഷപ്പ് റൈറ്റ് നൗ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

This is Radio Suno. 91.7 FM. Qatar's favorite radio station.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഗുഡ് ഈവനിങ് കത്തർ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ്. കൂടെ ഉള്ളത് എന്നാ ഉണ്ട് വിശേഷം? സുഖമാണോ? ഈവനിങ് ആയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. നമുക്ക് എല്ലാവർക്കും രാവിലെ മുതലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഒന്ന് എത്തുക എന്നത് തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു, നമുക്ക് ചില സമയത്ത് ചില മൂവീസ് ഉണ്ടല്ലോ വീണ്ടും വീണ്ടും കാണാൻ തോന്നും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും റേറ്റിംഗ് കൊടുക്കുമ്പോൾ ഏറ്റവും റേറ്റിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്ന ചില മൂവീസ് ആയിരിക്കും. അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജ്യോതികയുടെയും സൂര്യയുടെയും അതിഗംഭീരമായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അത് ഫോട്ടോഷൂട്ട് ആക്ച്വലി അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടായിരുന്നു. സോ ആ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, IMDB ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IMDB റേറ്റിംഗ് കൊടുക്കുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൂവീസ് ലിസ്റ്റ് പറയാനായിട്ട് പറഞ്ഞപ്പോൾ സൂര്യ പറഞ്ഞ കുറച്ചധികം ലിസ്റ്റുകളുണ്ട്. ആ സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈവൻ ജ്യോതിക പറഞ്ഞ കുറച്ചധികം ലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില മൂവീസൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സൂര്യയുടെ ലിസ്റ്റിൽ ദുരന്തർ വന്നു, ഈഗ, അതായത് നമ്മുടെ ഈ ച മൂവി ഉണ്ടല്ലോ SS രാജമൗലിയുടെ, ആ ഒരു മൂവി വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, ആദ്യം പറഞ്ഞ മൂവി ഏതായിരുന്നു മറന്നു ഞാൻ. ആ ഇങ്ങനത്തെ ചില മൂവീസാണ് ആള് പറഞ്ഞത്. കാക്ക കാക്ക എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ മൂവീസിൽ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മൂവി അതാണെന്ന് പറഞ്ഞു. ജ്യോതികയുടെ മൂവി ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മിസ്റ്റർ ഇന്ത്യ മുതൽ ടൈറ്റാനിക് മുതൽ ഒരുപാട് മൂവീസിൻ്റെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഓരോ മൂവീസിനെയും കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ വിചാരിക്കുമായിരുന്നു, വിച്ച് ഇസ് മൈ ഫേവറേറ്റ് 5. ലൈക്ക് എല്ലാ ലാംഗ്വേജസിലും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റേറ്റിങ്ങിൽ ഞാൻ കണ്ടതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് 5 പറയുകയാണെങ്കിൽ ഏത് പറയും എന്ന് ആലോചിക്കായിരുന്നു. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ ലാംഗ്വേജസ് നമ്മൾ മലയാളികൾ കാണും, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ഈവൻ ബാക്കിയുള്ള ലാംഗ്വേജസ് ആണെങ്കിൽ പോലും മൂവി നല്ലതാണോ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതാണോ ഡസൻറ്റ് മാറ്റർ, മലയാളികൾ അത് കണ്ടിരിക്കും. അതൊരു പ്രത്യേകതരം ഒരു ഇതാണ് നമുക്ക്. സോ ബേസിക്കലി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എല്ലാ ലാംഗ്വേജസും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് 5 മൂവീസ് ഏതൊക്കെയാണ്? ഇപ്പം മലയാളം മാത്രം പറയണമെന്നുള്ളവർക്ക് മലയാളം മാത്രം പറയാൻ കുഴപ്പമില്ല. എൻ്റെ എന്തായാലും ഞാനൊന്ന് ചിന്തിക്കട്ടെ, കുറേ നേരമായിട്ട് ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് ആകെ ഒരു മൂവി കിട്ടി, ഞാൻ ചിലപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ബെസ്റ്റ് സെലക്ട് ചെയ്യേണ്ടി വരും, അത്രയും ഡിഫിക്കൾട്ടാണ്. എന്തായാലും നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മനസ്സിലെ ചില ലിസ്റ്റുകൾ ഏറ്റവും റേറ്റിംഗിൽ ഇട്ടോ, ഏറ്റവും ആദ്യം നിൽക്കുന്ന ഒരു 5 മൂവി ഏതൊക്കെയാണോ അതൊക്കെ പറയൂ. ആൻഡ് ശ്രീസരുൺ, ഗുഡ് ഈവനിങ്, പ്ലീസ് പ്ലേ. ശ്രീ, എനിക്കിത് പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിത് ആദ്യം കേട്ട് നോക്കട്ടെ, ബിക്കോസ് എനിക്കത് അങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റില്ല. താങ്കൾ അയച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പിലല്ലേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഓണെയറിലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് കേട്ട് നോക്കട്ടെ എന്താണ് താങ്കൾ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലിസ്റ്റ് അയക്കാൻ മറക്കണ്ട. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് റേറ്റിങ്ങിൽ തന്നെ മലയാളമാണോ, തമിഴാണോ, തെലുങ്കാണോ, ഹിന്ദിയാണോ, ഏതാണെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് മൂവീസ്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജില്, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലർ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള

0: വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: Hi everyone, this is Vijay Shadas.
2: You're listening to
1: Radio Suno 91.7 FM.
0: This is Matinee Masha, only on
2: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചില മൂവീസിന്റെ ആ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ദാ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ തന്നെ ആദ്യം പറയാനുള്ളത് ആസ് എ മലയാളി ഐ വിൽ ചൂസ് മലയാളം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഫ്വാന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതിൽ ചില മൂവീസ്, അതായത് 5 മൂവീസ് എന്ന് പറയുന്നത്, ഒന്ന് ഡോക്ടർ ബാബാഷേദ് അംബേദ്കർ എന്ന് പറയുന്ന മൂവി, ആൻഡ് ഓൾസോ അതിനോടൊപ്പം തന്നെ തന്മാത്ര, വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, പിന്നെ മഹേഷിന്റെ പ്രതികാരം, സുഡാനി ഫ്രം നൈജീരിയ, ഈ സിനിമകളാണ് ടോപ്പ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ഷെയ്ഖ് ഇസ്മയിലിന്റെ അടുത്ത് നിന്നാണ്. ഷെയ്ഖ് ഇസ്മയിലിന്റെ ലിസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ: ഒന്ന് ബില്ല 2007, പിന്നെ ജുമാൻജി, പിന്നെ ബാഹുബലി 1, മങ്കാത്ത, ടൂറിസ്റ്റ് ഫാമിലി, മഞ്ഞുമൽ ബോയ്സ്. ഇതിൽ ഈ ജുമാൻജി മാത്രം ഞാൻ കണ്ടിട്ടില്ല ഷെയ്ഖ് ഇസ്മയിൽ, ബാക്കിയെല്ലാം ഓക്കെ. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്ന ശ്രീസരുൺ, 5 top favorite മൂവി ഇതൊക്കെയാണ്. മലയാളത്തിൽ നിന്ന് 5 പാതിര, ഓക്കെ. തമിഴിൽ നിന്നും നൺ അതർ ദാൻ ഓൾ ടൈം ഫേവറേറ്റ് 1, രാക്ഷസൻ. യെസ് രാക്ഷസൻ ഒരു ത്രില്ലർ എന്നൊക്കെ പറഞ്ഞാൽ രാക്ഷസനെ പോലെ ഇതുവരെയെങ്കിലും രാക്ഷസൻ അല്ലെങ്കിൽ രാക്ഷസൻ എന്നൊക്കെ പറയുന്ന ആ ഒരു മൂവിയെ പോലെ ഏതെങ്കിലും എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഐ എം റിയലി ഡൗട്ടിങ് ഇറ്റ്. ഹിന്ദിയിൽ അന്താധുൻ, പിന്നെ തെലുഗുവിൽ ഹിറ്റ് ദ ഫസ്റ്റ് കേസ്. ശരിയാണ് കേട്ടോ, ഹിറ്റിൻ്റെ 3 അടിപൊളിയാണ്, അതിലെ ദ ഫസ്റ്റ് കേസ്. പിന്നെ കന്നഡയിൽ കാവൽദാരി. എൻ്റെ പൊന്ന് ശ്രീസരോടെ, എനിക്ക് ഒരു കാര്യം മനസ്സിലായി, താങ്കൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഇഷ്ടമെന്ന് മനസ്സിലായി. ബിക്കോസ് ഈ പറഞ്ഞതെല്ലാം എല്ലാ ഇൻഡസ്ട്രിയിലെയും ബെസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസാണ്. അതുകൊണ്ടാണ് ശ്രീ ആ ഒരു കൈൻഡ് ഓഫ് മൂവീസ് പറഞ്ഞത്. ഇത് ഞാനുണ്ടല്ലോ ഇടയ്ക്ക് വെച്ചിട്ട് ചില മൂവീസ് നമ്മളിങ്ങനെ ത്രില്ലർ, ഈ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ കാണൂലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് സെർച്ച് ചെയ്യാറുണ്ട് കാണാത്ത ഏതെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഈ യൂട്യൂബിലൊക്കെ പോയി. അപ്പോൾ അവരിങ്ങനെ ചില ഇങ്ങനെ റെക്കമെൻഡേഷൻസൊക്കെ ചില ആൾക്കാർ ചെയ്ത വീഡിയോസൊക്കെ വരുവേ. പക്ഷേ എനിക്കെന്തോ ആ വീഡിയോസൊക്കെ വരുമ്പോൾ ഒരു സുഖമില്ലല്ലോ എന്നൊക്കെ തോന്നും. അത് ആ കൂട്ടത്തിൽ വന്നൊരു സിനിമയായിരുന്നു, ഞാൻ കണ്ടതായിരുന്നു ആക്ച്വലി, ഗോളം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മലയാളത്തിലെ ഗോളം? അപ്പോൾ ആ സിനിമ, എന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ പറയുമായിരുന്നു ഇവരിങ്ങനെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് കണ്ടിട്ടില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി കണ്ടാലോ, അപ്പോൾ എനിക്കൊന്നുകൂടി കാണാമല്ലോ, റീവാച്ച് ചെയ്യാമല്ലോ. ബട്ട് എഗെയിൻ ഐ ലവ് ഇറ്റ്, എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ ഇരുന്ന് കാണാൻ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷേ എൻ്റെ കൂടെ നിസ കാണാനിരിക്കില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസയ്ക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു സാധനമുള്ളതുകൊണ്ട് ഇരിക്കില്ല. ഓക്കെ, അടുത്തത് അതിനിടയിൽ വേറൊരാളുടെ മെസ്സേജ് ഞാൻ വിട്ടുപോയല്ലോ. ആരാണ് ആരാണ്? വിയുടെ വക ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞിരിക്കുന്നത് അപ്പോക്കലിപ്റ്റോ ഉണ്ട്, അതുപോലെ തന്നെ 50 First Days ഉണ്ട്, പിന്നെ 3 Idiots, ടെർമിനൽ, ആകാശദൂത്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരു 2 സിനിമ ഞാൻ കണ്ടിട്ടില്ല, ബാക്കിയെല്ലാം ഓക്കെ. പിന്നെ അടുത്തത് മണിച്ചിത്ര താഴ്, യോധ, കാസ്റ്റ്വേ, ബാഹുബലി, 3 AM പക്കം. അതേത് സിനിമയാ? അയ്യോ ഞാനത് കണ്ടിട്ടില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. 3 AM പക്കം, ഓക്കെ. അത് 13 AM പക്കം അതാണോ? എനിക്ക് ഏതാണ് മനസ്സിലായില്ല. ഓ 3 AM പക്കം, എൻ്റെ മോനെ, 3 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഞാനിത് ഏതാ സിനിമ എന്ന് ആലോചിക്കായിരുന്നു. 3 AM പക്കം സിനിമേനെയാണോ ഇങ്ങനെ എഴുതിയത്? സമ്മതിച്ചു ഞാൻ. അടുത്ത ഷാക്കിറിൻ്റെ മെസ്സേജാണ്. ഷാക്കിറിൻ്റെ മൂവി ലിസ്റ്റ് ഫേവറേറ്റ് പറഞ്ഞിരിക്കുന്നത് ചാർലി, പഴശ്ശിരാജ, പൊന്മാൻ, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, അനുരാഗ കരിക്കുമെല്ലാം. ഷാക്കിറിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് മനസ്സിലായി, ഒരു ഫീൽ ഗുഡ്, അറ്റ് ദ സെയിം ടൈം ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ അവസാനം എത്തുമ്പോഴത്തേക്കും ഒരു രസമുള്ള, നമുക്കിങ്ങനെ വീണ്ടും കാണാൻ പറ്റുന്ന രീതിയിലുള്ള, ചില ഭയങ്കര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സിനിമ അല്ലേ? അതാണെന്ന് എനിക്ക് മനസ്സിലായി. അടുത്തത് സിജു സോമൻ്റെ മെസ്സേജാണ്. ബാങ്കിങ് അവേഴ്സ്, 21 grams seconds. താങ്കൾ ഈ പറയുന്നൊക്കെ സിനിമ പേര് തന്നെയാണോ? ഈ സിനിമയ്ക്ക് ഏതാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ഞാൻ നിങ്ങളിൽ നിന്നും കുറച്ചധികം സിനിമ എഴുതി വെക്കട്ടെ, എന്നിട്ട് പോയി കാണണം. 21 grams അല്ലേ? അതൊരു ഓക്കെ, ഒരു മദർ, ഓക്കെ, നല്ല 2003 ഇറങ്ങിയൊരു മൂവിയാണെന്ന് മനസ്സിലായി. ഒരു ക്രൈം ത്രില്ലറാണല്ലേ, അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് എഴുതി വെക്കട്ടെ, എനിക്കും കാണാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇപ്പോഴും ഓക്കെ, ഇപ്പോഴും സമ്മർ ഇൻ ബത്ലഹേം തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അസീസിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അടുത്ത നക്കീലിൻ്റെ മെസ്സേജാണ്. നക്കീൽ പറഞ്ഞിരിക്കുന്നത് എക്കോ, ധ്രുവം,
വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ്, ഹാങ് ഓവർ സീരീസ്, വാത്സല്യം, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. മസ്റ്റ് വാച്ച് ആണെന്ന് പറഞ്ഞിട്ടാണ് വി ആ കാര്യം ഈ സിനിമകളുടെ ലിസ്റ്റ് അടുത്ത ഐ മീൻ ഞാൻ കുറച്ച് മുമ്പ് വായിച്ചതിൻ്റെ ലിസ്റ്റിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ, ലാസ്റ്റ് ജയസൂര്യ. ഓക്കെ, ഫസ്റ്റ് ടു അനൂപ് മേനോൻ, ലാസ്റ്റ് ജയസൂര്യ ആണല്ലേ. ശരി ശരി ശരി, എന്തായാലും ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പം എന്തായാലും എൻ്റെ ലിസ്റ്റ് ഇതിപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോയി. എൻ്റെ ലിസ്റ്റിലേക്ക് ഇപ്പം ചില സീരീസിൻ്റെ പേര് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ലിസ്റ്റിൽ അതായത് മോസ്റ്റ് ഫേവറേറ്റ് അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ റേറ്റിംഗ് ലിസ്റ്റിൽ ഒന്ന്, അതായത് ഒന്നാം പൊസിഷൻ ഒന്നും ഞാൻ പറയില്ല, ബട്ട് സ്റ്റിൽ അഞ്ചെണ്ണത്തിൽ ഒന്ന് ഗെയിം ഓഫ് ത്രോൺസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ചിലപ്പോൾ ഉണ്ടാവുള്ളൂ സീരീസിൽ കേട്ടോ. എന്നിട്ട് ഞാനിനി ഇരുന്ന് ആലോചിക്കട്ടെ സിനിമ ഏതൊക്കെയാണ് പറയേണ്ടതെന്ന് ആലോചിക്കട്ടെ. നിങ്ങളും പറയൂ, ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ, എനിക്കൊന്ന് മെസ്സേജ് അയക്കൂ, ഞാനൊന്ന് അറിയട്ടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ വേറെ ഫാൻസ് ഉണ്ടോ എന്ന്. ഓ ഗോഡ്, എനിക്ക് ഇവിടെ സുദേവ് ഉണ്ടായിരുന്നു കേട്ടോ. സുദേവ് ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് സംസാരിക്കുമായിരുന്നു. എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഭയങ്കര ഫാനായിട്ടുള്ള. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ സീനുകളും വീണ്ടും വീണ്ടും, ഓ ആ വൈറ്റ് വാക്കറിനെ കൊല്ലണ സീനൊക്കെ ഉണ്ടല്ലോ, വീണ്ടും വീണ്ടും ഇരുന്ന് കാണും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ എനിക്ക് കുറച്ച് മുമ്പ് ശ്രീയുടെ വക ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഈ പാട്ടൊന്ന് വെച്ച് തരണേന്ന് ചോദിച്ചുകൊണ്ട്. ഇത് മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്ന സിനിമയിലെ പാട്ടാണ്. ഈ പാട്ട് വരുന്നുണ്ട് അപ്പോഴേക്ക് എനിക്ക് ഇവിടെ വലാൾ മോൾഗുലിസ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഹലോ, തിരിച്ചെനിക്ക് പറയുന്ന ഡയലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഡർഗാരിസ് അങ്ങനെ തന്നെ അല്ലിരുന്നു ആണെന്ന് തോന്നുന്നു.

0: going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
3: ഒലിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
2: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ. മഴസയുടെ എല്ലാ

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
3: ഒലിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മച്ചൻ ഒരു കിലോ 36 റിയാൽ.
4: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ദിസ് ഈസ് ഓൺലി ഓൺ
0: റേഡിയോ സുനോ 91.7 FM,
1: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ, ആൻഡ്
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: തീരുന്നില്ല, തീരുന്നില്ല, തീരുന്നില്ല. ഒരുപാട് ഒരുപാട് ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ലിസ്റ്റുകൾ. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു ഒരു ഒരു റേറ്റിംഗിൽ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് മൂവീസ് പറയൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇവിടെ 5 മൂവീസ്, ലൈക്ക് 5 എണ്ണമാണ് പറഞ്ഞത്. അപ്പോൾ 5 എണ്ണവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ സിജു സോമൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇപ്പം സിജുചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ആ ദേവദൂതനെ കഴിച്ചതിൻ്റെ കൂട്ടത്തിൽ 12th man കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സുനിലിന്റെ മെസ്സേജ്, സനിലിന്റെ മെസ്സേജ് ആണ്. തെങ്കാശി പട്ടണം. ആ ഓക്കെ. ഇനി ഇതാരാണ്? ഒനൈസ് അബ്ദുൽ സലാം. ഓക്കെ. ഗുരു, ഗുരു സിനിമ, യെസ് ഓഫ് കോഴ്സ്, ഐ ക്യാൻ അഗ്രി വിത്ത് ദാറ്റ്. ആൻഡ് പ്ലാറ്റ്ഫോംസ്, ഇതേത് സ്പാനിഷ് മൂവി, എന്റെ പൊന്നോ, സ്പാനിഷ് മൂവിയൊക്കെ കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഒനൈസേ. പിന്നെ ഓക്കെ, ഐ ആം ലെജൻഡ്. ഓക്കെ, ഐ ആം ലെജൻഡ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭ്രമയുഗം, സാജുൻ്റെ മെസ്സേജാണ്. ഓക്കെ, ഞാനിനി കുറച്ച് സിനിമകൾ എൻ്റെ പറയാം എന്ന് വിചാരിച്ചു. ഓക്കെ, മലയാളത്തിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൾട്ട് ടു പിക്ക് വൺ, ബിക്കോസ് സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി വി ഹാവ്. അതിപ്പോൾ ഒരെണ്ണമൊക്കെ ഇങ്ങനെ പറയുക, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു സിനിമ പറയുക എന്ന് പറയുന്നത്. എന്നാലും എത്ര തവണ വേണമെങ്കിലും കാണാം എന്നുണ്ടെങ്കിൽ, ക്രാഫ്റ്റ് വൈസ്, സ്ക്രീൻ പ്ലേ, ഡിറക്ഷൻ, ആക്ഷൻ, ലൈക് ഐ മീൻ ആക്ഷൻ അല്ല, ആക്ടിങ്, എല്ലാ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈ ഓൾ ടൈം ഫേവറേറ്റ് വിൽ ബി മണിച്ചിത്രത്താഴ്. ഓക്കെ, ഇനി തമിഴിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഭയങ്കര പാടാണ് കേട്ടോ. ഓക്കെ, ഐ വിൽ ഗോ വിത്ത്, ഐ ഡോണ്ട് നോ ആരാ കുറച്ച് മുമ്പ് പറഞ്ഞെന്നുള്ളത്, ഐ വിൽ ഗോ വിത്ത് രാക്ഷസൻ. ഓക്കെ, ബിക്കോസ് അത് ഭയങ്കര രസമുള്ളൊരു ഒരു മൂവിയാണ്, ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ളൊരു ക്രൈം ത്രില്ലറാണ്. അതുകൊണ്ട് ഞാൻ ഐ വിൽ ഗോ വിത്ത് രാക്ഷസൻ. ആൻഡ് ഞാൻ കുറച്ച് മുൻപ് ഓൾറെഡി ഗെയിം ഓഫ് ത്രോൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ ടൈം ഫേവറേറ്റ് എന്ന്. ഓക്കെ, ഇനി അടുത്തത് തെലുഗു. ഓക്കെ, തെലുഗു ഫിലിംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറയാറുള്ളൊരു മൂവിയാണിത്, മനം. മനം എന്ന് പറയുന്നൊരു മൂവിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. ബാഹുബലിയും ഇഷ്ടമാണ്, എന്നാൽ പോലും ഒരു പടി മുകളിൽ എനിക്ക് ചിലപ്പോൾ മനമായിരിക്കും. പിന്നെ എനിക്കിഷ്ടമുള്ള മൂവി ഹിന്ദിയിൽ നോക്കിക്കഴിഞ്ഞാൽ, അയ്യോ അയ്യോ പറ്റത്തില്ല പറ്റത്തില്ല, എനിക്കെല്ലാം ഒരേപോലെ, എനിക്കങ്ങനെ ഭയങ്കര ഒരു വാവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലിസ്റ്റിലേക്ക് ഇടാനായിട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ, അഷ്റഫിൻ്റെ മെസ്സേജ് ഉണ്ട് പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഫേവറേറ്റ്സിലുള്ളത് തന്നെയാണ്, പക്ഷെ ഞാൻ റേറ്റിങ്ങിൽ ആദ്യത്തെ 5 ആണ് എൻ്റെത് പറഞ്ഞത്. അഷ്റഫിന് എന്തായാലും പഞ്ചാബി ഹൗസും വരുമല്ലേ ആ റേറ്റിങ്ങിൽ. ഓക്കെ ഓക്കെ, ഞാനൊരു 5 പറഞ്ഞു എന്നേ ഉള്ളൂ. സോ മൈ ഫേവറേറ്റ്സ് ആർ ഒന്ന് മണിച്ചിത്രത്താഴ്, ഒന്ന് ഗെയിം ഓഫ് ത്രോൺസ്, അടുത്തത് മനം, പിന്നെ രാക്ഷസൻ, പിന്നെ ഏതാ ഞാൻ പറഞ്ഞേ, ബാഹുബലി. ബട്ട് ബാഹുബലിയേക്കാൾ ചിലപ്പോൾ ഒരുപാട് കൂടുതൽ എനിക്ക് പല മറ്റ് സിനിമകളും ഇഷ്ടപ്പെട്ടതുണ്ടാവാം. ആസ് എ ഹോൾ മൂവി നോക്കിക്കഴിഞ്ഞാൽ അഫ്കോഴ്സ് എല്ലാ രീതിയിലും ചെയ്തിരിക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ബാഹുബലി, ബട്ട് ദർ ആർ സോ മെനി അതർ മൂവീസ് വിച്ച് ഐ ലൈക്ക്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് കാന്താര ചാപ്റ്റർ 1 ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ കന്നഡയിൽ നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ റേറ്റിംഗ് വെച്ച് നോക്കുമ്പോഴാട്ടോ ഞാൻ പറയുന്നത്. ബട്ട് അല്ലാതെ ഒരുപാട് മൂവീസ് ഉണ്ട് മലയാളത്തിലൊക്കെ, എത്ര മൂവീസ് ഉണ്ട് നമുക്കിപ്പം ലാസ്റ്റ് കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കി തന്നെ, ലോക്കി ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും എക്കോ ആണെങ്കിലും, അങ്ങനെ ഒരുപാട് മൂവീസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് ആ ഒരു ഫേവറേറ്റ് ലിസ്റ്റുകളിലേക്ക് വരണമല്ലോ, ആ ഒരു റേറ്റിംഗ്. ആ അങ്ങനെ വരുമ്പോൾ ഒരു സിനിമയാണ് ഇരുവർ, ആ സിനിമയും കൂടി ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ റേറ്റിംഗ് കഴിഞ്ഞു. നമ്മളിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു ഒരു വൈറൽ ടോപ്പിക് വന്നുകൊണ്ടിരിക്കുന്നത് സൂര്യ ജ്യോതിക ഇൻ്റർവ്യൂവിൽ നിന്നും. സൂര്യ പറഞ്ഞ പോലെ ഏറ്റവും ഫേവറേറ്റ് റേറ്റിങ്ങിലുള്ള അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ, സേതു എന്ന് പറയുന്ന സിനിമ, ഈഗ, ലഗാൻ, കാക്ക കാക്ക, ദുരന്തർ, ഈ സിനിമകളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് സിനിമകളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈവൻ ഇതുൾപ്പെടെ, ഏതാണ് നമ്മുടെ ടൈറ്റാനിക് ഉൾപ്പെടെ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചധികം മിസ്റ്റർ ഇന്ത്യ ഉൾപ്പെടെയുള്ള സിനിമകളാണ് ജ്യോതിക പറഞ്ഞത്. സോ അങ്ങനെ കുറച്ച് സിനിമാ ലിസ്റ്റുകൾ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. കയ്യൊപ്പ്, ഈ കയ്യൊപ്പ് സിനിമയെ കുറിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സിജില് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സിനിമയുണ്ടത്, കാരണം എനിക്ക് അറിയില്ലായിരുന്നു. ബിക്കോസ് അങ്ങനത്തെ പണ്ടത്തെ കുറച്ച് സിനിമകൾ നമുക്ക് ചില ആൾക്കാർക്ക് അറിയാണ്ടുണ്ടാവുമല്ലോ. പക്ഷെ എൻ്റെ ലിസ്റ്റിൽ എപ്പോഴും വാച്ച് ലിസ്റ്റിലുള്ളൊരു സിനിമയാണ്. എനിക്കത് കാണണം. ഒരാളത് ഇവിടെ കയ്യൊപ്പ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്ക് റിയലി ലൈക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സിനിമയാണ്. വാത്സല്യം, അഫ്കോഴ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സിനിമ തന്നെയാണ്. പിൻഗാമി, അതെ പിൻഗാമി അങ്ങനെ ഒരു സിനിമയാണ്. കഹോന പ്യാർഹേ ഹിന്ദി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ബട്ട് കഹോന പ്യാർഹേനെക്കാട്ട് എത്രയോ സിനിമകളുണ്ട് ഹിന്ദിയിൽ എന്നെനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. സോ അങ്ങനെ നമ്മുടെ ലിസ്റ്റ് കഴിഞ്ഞു, സിനിമ ലിസ്റ്റ് കഴിഞ്ഞു. ഇതിൽ ആദ്യം പറഞ്ഞ കുറേ പേര് പറഞ്ഞതിൽ കുറച്ചധികം ഞാൻ എടുത്ത് വെക്കാനുണ്ട്, കാരണം നല്ല രസമുള്ള മൂവീസൊക്കെയാണ് പറഞ്ഞത്. എനിക്കിതിനിടയിൽ മെസ്സേജ് അയച്ച നമ്മുടെ ആരായിരുന്നു, ശ്രീ സരുൺ. ശ്രീ, എനിക്ക് ശ്രീനോട് പറയാനുള്ളത്, താങ്കളുടെ ആ ഒരു ടേസ്റ്റ് ഓഫ് മൂവീസ് ഉണ്ടല്ലോ, അത് ആളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്കൾ ഏതെങ്കിലും ഇപ്പം അയച്ചതിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതല്ലാതെ അതേ ജോൺറിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മൂവീസ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അയക്കണം കേട്ടോ. 5000097 നേരെ പോകുന്നു. പാണ്ടിപ്പടയിൽ നിന്നുള്ളൊരു പാട്ടിലേക്ക്. ഈ സിനിമയും ഒരു ഒരു റിപ്പീറ്റ് വാച്ചബിൾ, ലൈക്ക് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകളിൽ ചിലതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമാ വിശേഷം കഴിഞ്ഞു. ഇനി 917 ഈവനിങ്സുമായിട്ട് സന്ദീപ് ജോയിൻ.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app.
1: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
2: എന്ത്?
1: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
2: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
1: അതേ നീ, എല്ലാ ദിവസവും.
2: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
3: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
0: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
0: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
0: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. Chennai beats
5: Tamil head of the hour
6: in the art of podumakkolanda

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
0: And
3: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ലിസണേഴ്സ്. ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിശ്വസമായിട്ട് പതിവ് പോലെ ദ ഈവനിങ് ഡ്രൈവിൽ ഞാനും കൂടെ ജോയിൻ ചെയ്യുകയാണ്. 917 ഈവനിങ്സ് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 4:26 ഓഗസ്റ്റ് 4th, ചൊവ്വാഴ്ച ദിവസം. എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ്ങിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷനുമായിട്ട് ഇന്നത്തെ ദിവസവും നിങ്ങളുടെ ഡ്രൈവിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വിശേഷം, എവിടെയാണ് എല്ലാവരും ഉള്ളത്, പർച്ചേസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് തിരക്കാണോ? കാരണം മന്ത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗത്ത് ഒരു തിരക്ക്, അതല്ല ഇനിയിപ്പോൾ ഓണം റിലേറ്റ് ചെയ്ത് ഫെസ്റ്റിവിറ്റീസും ഫെസ്റ്റിവൽസും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബേസിലുള്ള പർച്ചേസും കാര്യങ്ങളും ഒക്കെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തുടങ്ങി കാണും. ഒരുപാട് പേര് നാട്ടിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിൽ തകർതിയായിട്ട് ആ ഷോപ്പിംഗ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും വർക്കിൻ്റെ ഇടയിൽ ഒത്തിരി പ്ലാനിങ്സ്, അത് പോസിറ്റീവായിട്ടുള്ള പ്ലാനിങ്സ് ആകുമ്പോൾ നമുക്ക് ചിന്തിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണല്ലേ ഉള്ളത്. അപ്പോൾ ആ മെമ്മറീസ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട, ഞാൻ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. മെമ്മറീസ് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷും വെഡിങ് ആനിവേഴ്സറി വിഷും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസൊക്കെ ഉണ്ടെങ്കിൽ ദാ വിഷസൊക്കെ പോന്നോട്ടെ. ഗുഡ് ഈവനിങ് വിഷസ് എനിക്ക് ദേ ഷൈജു ഓൾറെഡി വിഷ് ചെയ്തിട്ടുണ്ട്. ഷൈജു എനിക്ക് തോന്നുന്നത് വർക്കിലേക്ക് സ്റ്റാർട്ടാക്കി ഇട്ടുണ്ട്, ഈവനിങ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ എന്തായാലും ഈവനിങ് ഡ്രൈവിൽ നിങ്ങൾക്ക് ഒരുപാട് പാട്ടുകളും അതേപോലെ ഒരുപാട് വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാനും കൂടെ കൂടെയാണ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സോ പെട്ടെന്ന് മെസ്സേജൊക്കെ വന്നോടെ ആ ഒരു എനർജി നമുക്ക് തുടങ്ങണം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ മെസ്സേജ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിഷമമാണ് ഗൈസ്, പെട്ടെന്ന് മെസ്സേജൊക്കെ അയച്ചു തുടങ്ങിക്കോളൂ. 5000917ലേക്ക് വെയിറ്റിംഗ് ആണ്, സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മഴസെയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
1: ഒനിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം, പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം, യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ 6 റിയാൽ 90 ദിർഹം, ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ 1 റിയാൽ 90 ദിർഹം, ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ 2 റിയാൽ 90 ദിർഹം, പ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം, ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
0: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
2: Joy Alukkas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഹലോ, നമസ്കാരം, ഞാൻ അഖില ആനന്ദ്.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome back. Radio Sonora 91.7 FM. ഇത് 917 ഇവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 13:52. There are a lot of things happening around us right now. പ്രത്യേകിച്ച് ആ ഒരു ഫെസ്റ്റിവിറ്റി ഫെസ്റ്റിവൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാവരിലും കൊണ്ടുവന്നേക്കുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ബട്ട് പോസിറ്റിവിറ്റിയുടെ കാര്യമുള്ള നിൽക്കട്ടെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷം തരുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഇനിഷ്യേറ്റീവ്സ് എടുക്കുകയാണ് ആ ഫെസ്റ്റിവൽ ഡേക്ക് വേണ്ടി. കാത്തിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് എനിക്കിതേ എനർജി തരുന്നത് നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ മെസ്സേജ് തന്നെയാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഒരുപാട് പേര് ഗുഡ് ഈവനിങ് വിഷും അതിൻ്റെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസൊക്കെ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. റോഷൻ ഗുഡ് ഈവനിങ് സന്ദീപ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്നാണ് ചോദിച്ചേക്കുന്നത്. റോഷൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. സോ റോഷൻ ബ്രോ, അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് വിഷയാണ് ആൻഡ് വെൽക്കം ടു ദ ഷോ. പ്രിയ മെസ്സേജ് അയച്ചേക്കുന്നത് എനിക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി വിഷയമാണ് പറയാനുള്ളത്. 3rd വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് വിനോദിന്. ഓക്കെ, സോ പ്രിയയ്ക്കും വിനോദിനും രണ്ടുപേർക്കും കൂടെ തന്നെ ആ ഒരു വിഷസ് ദാ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസിനോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആനിവേഴ്സറി വിഷസിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു ബർത്ത്ഡേ വിഷസിലേക്ക്. മെസ്സേജ് അയച്ചേക്കുന്നത് ജവഹറാണ്, നാട്ടിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോൾ വെക്കേഷനിലാണ് ഉള്ളത് കേട്ടോ. സോ ഇപ്പോൾ സുഹൃത്ത് അവിടെ ഖത്തറിലുണ്ട്, ഷാണ്. നാട്ടിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോൾ വെക്കേഷനിലാണ് ഉള്ളത് കേട്ടോ. സോ ഇപ്പോൾ സുഹൃത്ത്

യെസ്, അപ്പൊ ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സഞ്ജയ്, ഹായ് സന്ദീപ് ബ്രോ, ഗുഡ് ഈവനിങ് വിഷസ് അയക്കുന്നുണ്ട്. സഞ്ജയ് ബ്രോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഈവനിങ് ചായ കുടിച്ച് ഉഷാറാണോ? എന്താണ് വിശേഷങ്ങൾ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറന്നു പോകണ്ട കേട്ടോ. അർജുൻ ഗുഡ് ഈവനിങ് വിഷ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇർഫാൻ ഗുഡ് ഈവനിങ് പറയുന്നു. റഫീഖിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് പതിവ് പോലെ തന്നെ അത് എത്തുന്നു. ഷാനു ഗുഡ് ഈവനിങ്, ആൻഡ് ഓൾസോ ജിൻഷാദ് ഗുഡ് ഈവനിങ് പറയുന്നു അലോങ് വിത്ത് എ ബർത്ത്ഡേ വിഷ്. ഓ ജിൻഷാദ്, ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് ജിതിൻ, എൻ്റെ റൂംമേറ്റാണ് ജിതിൻ. വർഷങ്ങളായിട്ട് ഞങ്ങളൊരു 8 വർഷത്തെ സൗഹൃദമുണ്ട്. അപ്പോൾ 8 വർഷം റൂംമേറ്റ് ആയിട്ടിരിക്കുന്ന ജിതിൻ അതാ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസുമായിട്ട് ജിൻഷാദ് വരുമ്പോൾ, ഹൗ ക്യാൻ ഐ നോട്ട് വിഷ് ഹിം എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ.

ആൻഡ് ആ ഒരു വിഷസ് പറഞ്ഞു പോകുമ്പോൾ സാബു വടക്കൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ പെങ്ങളുടെ മകളുടെ ബർത്ത്ഡേ ആണ്, അഞ്ജലി എന്നാണ് മകളുടെ പേര്. സോ മകൾക്ക്, നമ്മുടെ അഞ്ജലി മോൾക്ക് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് കൂടി പറയുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്.

ഒരുപാട് ബർത്ത്ഡേ വിഷസ് ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം. അപ്പൊ എന്തായാലും സന്തോഷമുള്ള ഒരു ഈവനിങ് ആയിരിക്കും. ഈവനിങ് ടൈം ഒരുപാട് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ അങ്ങടെ ഇങ്ങടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അഷ്റഫ് കുഞ്ഞു ആ കൂട്ടത്തിൽ, സന്ദീപ് ഗുഡ് ഈവനിങ്, അഷ്റഫ് കുഞ്ഞു ആണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ഗുഡ് ഈവനിങ്, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ടിരിക്കുന്നു അഷ്റഫ് ബ്രോ. അൻഫൽ നമുക്ക് പതിവ് പോലെ തന്നെ ഇതേ ഒരു വിഷസ് അയക്കുന്നു. ആൻഡ് ഓൾസോ ഈ ചങ്ക് സുഹൃത്തിന് ഒരു ഹായ് പറയാമോ? ഓക്കെ, ചങ്ക് സുഹൃത്തിന് ഒരു ഹായ് പറയാമോന്നു. പിന്നെന്താ അൻഫൽ ബ്രോ, ഒരു അടിപൊളി ഹായ്, ഗുഡ് ഈവനിങ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ ഈവനിങ് വിശേഷങ്ങൾ അറിയാനായിട്ടതാ നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്തേക്കാണ്. അപ്പോൾ പാട്ടുകൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സുകളുമായിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ദെൻ വെരി സൂൺ ഐ വിൽ ബി ബാക്ക് വിത്ത് എ ഗെയിം. ഒരു ഗെയിമുമായിട്ടായിരിക്കും ഇന്നത്തെ ദിവസം നമ്മുടെ ഡേ ഐ മീൻ ഈവനിങ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ വെയിറ്റ് ഫോർ ദറ്റ് ഗെയിം. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
2: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
1: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: Seven evenings.

0: enjoy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome, welcome once again. Welcome back to the Radio Center 91.7 FM L 917 evenings. It's time for Sandeep Vada Koodi. All of the studio clock is time for 5 minutes. 28 minutes. 32 seconds. അങ്ങനെ ഒരുപാട് ബർത്ത്ഡേ വിഷസും അതേപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി വിഷസ് സ്പെഷ്യൽ ഡേ വിഷസൊക്കെ വിഷ് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാനൊരു ചോദ്യമായിട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ചോദ്യമല്ല, ചെറിയൊരു ഗെയിമാണ്. സോ എന്തായാലും തപ്പി കണ്ടുപിടിച്ച് നമ്മുടെ ലിസ്ണേഴ്സ് നമ്മുടെ അരികിലേക്ക് വരും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. എങ്കിലും നമ്മൾ ആ ഒരു ഗെയിം ബോക്സിലേക്ക് ഒഫീഷ്യലി ഇതാ കയറുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
4: ഇടയ്ക്കിടയ്ക്കിടയ്ക്കുള്ള ദിവസം ഞാൻ കുറച്ച് ആബ്രിവേഷൻസ് തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോമൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. എന്തായാലും ഇന്ന് ഒരു പെർട്ടിക്കുലർ സംഭവം, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു ആബ്രിവേറ്റഡ് ഫോമാണെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. ഫുൾ ഫോമിൽ തന്നെയാണ് അത് വായിച്ചു പോകുന്നത്, ആൻഡ് ഫുൾ ഫോമിൽ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ബട്ട് ദെൻ യെസ്, തെറ്റിദ്ധാരണയോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ആബ്രിവേഷനാണ് ഇന്ന് കണ്ടുപിടിക്കേണ്ടത്. ഏതാണെന്ന് ചോദിച്ചാൽ പേടിഎം. സോ പേടിഎം, നാട്ടിൽ പോയി കഴിഞ്ഞാൽ പേടിഎം യൂസേജ് ഇപ്പം ഭയങ്കരമാണ്. ഒരുപാട് പേര് തന്നെ പേടിഎം യൂസ് ചെയ്യുന്നുണ്ട്. സോ പേടിഎത്തിന് ഒരു ഫുൾ ഫോം ഉണ്ട്. എന്താണ് ആ ഫുൾ ഫോം എന്നുള്ളത്? ആബ്രിവേറ്റഡ് ആയിട്ടുള്ള ഫോമാണ് നമ്മൾ പേടിഎം എന്ന് പറയുന്നത്. ബട്ട് ദെൻ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതാണ് ഇന്നത്തെ ഗെയിം ബോക്സിലെ ചോദ്യം. എത്ര പേർക്ക് പറയാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ബട്ട് ദെൻ സെർച്ച് ചെയ്യാണ്ട് മനസ്സിൽ നിന്ന് ഇങ്ങനെ ആ ആൻസർ ഒന്ന് ഗെസ് ചെയ്ത് പറയുന്ന എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. എന്തായാലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ള കാര്യം അറിയാം. എങ്കിൽ പോലും ഇന്നത്തെ ദിവസം നമുക്ക് ജസ്റ്റ് കളക്കളിയില്ല. എല്ലാവരും ആ ഒരു എന്താണ് സെർച്ച് എഞ്ചിൻ മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും ഇന്ന് മനസ്സിലുള്ളത് കറക്റ്റായിട്ടുള്ളത് ജെനുവിൻ ആയിട്ടുള്ളത് അയച്ചോളൂ 5000917 പേടിഎമ്മിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആൻസേഴ്സ് അറിയാനായിട്ട് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. Today's Gold Rate Update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall, Abu Hamur.
1: This is Radio Suno
0: 91.7 FM,
1: Qatar's favorite radio station.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
5: ഒനിയൻ ഇന്ത്യ 1 കിലോ 2 റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ 1 കിലോ 2 റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ 1 കിലോ 6 റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 കിലോ 2 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മച്ചൻ 1 കിലോ 36 റിയാൽ.
4: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
6: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM. കേട്ടുക.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഇത് റേഡിയോ സൺ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 43:20. യെസ്, ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ ലോഡിംഗ് ആണ് നമ്മുടെ ലിസ്ണേഴ്സ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഗെയിം ബോക്സിലേക്ക് ഒരിക്കൽ കൂടി കടക്കുകയാണ് വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം. ചെറിയൊരു ഡ്രില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയം നീട്ടുന്നില്ല ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്.
5: 917 evenings game box.
4: So ഇന്ന് ഓൾറെഡി ആദ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഷനി ബ്രോ ദി ഇപ്പോൾ ഒരു ഗുഡ് ഈവനിങ് വിഷസ് അറിയിക്കുന്നുണ്ട്. ഹായ് ബ്രോ, എന്താണ് വിശേഷം? അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോവല്ലേ? രജി ആൻസറിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ബാക്കി ആ ലിസ്റ്റിലേക്ക് ഒന്ന് നോക്കാം. ഞാൻ ചോദിച്ചിരുന്നത് പേറ്റിഎത്തിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ പലപ്പോഴായിട്ട് നാട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഈ പേറ്റിഎം എന്നുള്ളത് ആബ്രിവേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണെന്നും അതിനൊരു ഫുൾ ഫോം ഉണ്ട് എന്നുള്ളതും ദാ ഇപ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇഫ് അറ്റ് ഓൾ നമുക്ക് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് തന്നെ ആ ഒരു റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ആരും തന്നെ ഇന്നത്തെ ദിവസം ആ ഒരു തെറ്റ് ആൻസർ പറഞ്ഞിട്ടില്ല, റൈറ്റ് ആൻസറിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ജെ എന്ന അക്കൗണ്ടിൽ നിന്നും ദാ ഒരു ഗുഡ് ഈവനിങ് മെസ്സേജ് വന്നിട്ടുണ്ട്. റെനൽ ജോൺസ് റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഷനജ് റൈറ്റ് ആൻസർ. സജീർ റൈറ്റ് ആൻസർ പറയുന്നു. അൻസൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. റഫീഖ് റൈറ്റ് ആൻസർ പറയുന്നു. നൌഷാദ് റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ അമീർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജാസിം പറഞ്ഞിരിക്കുന്ന ഉത്തരം ചെറുതായിട്ടൊന്ന് മാറിപ്പോയോ? ഇല്ല ഇല്ല ഇല്ല ഇല്ല, റൈറ്റ് ആൻസർ തന്നെയാണ്. സ്പ്ലിറ്റ് ചെയ്താണ് അയച്ചത്, അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അയ്യോ ബാക്കി പറഞ്ഞിട്ടില്ലേ. ജോബി റൈറ്റ് ആൻസർ പറയുന്നു. അനു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിഷ്ണു പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. അമീർ റൈറ്റ് ആൻസർ ആണ്. ഹക്കീം റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആഷിഖ് റൈറ്റ് ആൻസർ പറയുന്നു. നിഷാദ് പേ അറ്റ് എനി ടൈം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പേ അറ്റ് എനി ടൈം അല്ലല്ലോ, ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് നിഷാദ് ബ്രോ. മുഹ്സിൻ റൈറ്റ് ആൻസർ പറയുന്നു. സോ പേ ടി എമ്മിൻ്റെ ഫുൾ ഫോം ഇതേപോലെ ചിലപ്പോൾ നമുക്ക് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. പേ അറ്റ് എനി ടൈം എന്നാണ് ഒരുപാട് പേര് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് പേ അറ്റ് എനി ടൈം, പേ ത്രൂ മൊബൈൽ. പേ ത്രൂ മൊബൈൽ, സോ മൊബൈലിലൂടെ പേ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ഒരു എന്താണ് സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് പേ അറ്റ് എനി ടൈം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പേ ചെയ്യാം എന്നുള്ളതാണ് കുറച്ച് മുമ്പ് നിഷാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് നിഷാദ് ബ്രോ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി കേട്ടോ. പേ ത്രൂ മൊബൈൽ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ. അപ്പോൾ ആ ഒരു വൈബിലേക്ക് നമ്മൾ എത്തുന്ന ചോദ്യത്തിന് എന്തായാലും സമ്മാനങ്ങളില്ല. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ഇനി സമ്മാനങ്ങളുള്ള ചോദ്യം വരുന്നുണ്ട്. സിനിമ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണ്. ഏതാണ് സിനിമയെന്നൊക്കെ അറിയാനായിട്ട് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സിനിമ അവിടെ എന്തായാലും ഇരിക്കട്ടെ. നമുക്ക് ടിക്കറ്റുകളുടെ മത്സരത്തിനായിട്ടുള്ള ഓട്ടം ഇങ്ങനെ തുടങ്ങാം. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. കൂലി എന്ന സിനിമയിലെ സോങ്. This is Katha's Happiness Frequency 91.7 FM. Kete kete, kutu kudam.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 ഈവനിംഗ്സ്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome once again. Welcome back to Radio Sun 91.7 FM. 917 ഈവനിങ്സ് ഇൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 2:22. Yet another wonderful ആയിട്ടുള്ള ഒരു ഈവനിങ്. ഒരുപാട് സെലിബ്രേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മെസ്സേജ് റിപ്ലൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സോങ് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഉഷാറായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ഷനിബിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു പാട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജബ് വി മെറ്റ് എന്നുള്ള മൂവിന്ന് വിത്ത് സോങ് തുംസേ ഹി എന്നുള്ള സോങ് ആണ്. ഓക്കെ, തുംസേ ഹി സോങ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു പാട്ട് വന്നിട്ട് അതിൻ്റെ അടുത്ത പാട്ട്, ഓക്കെ, ആ ഒരു പാട്ടായിട്ട് തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ശരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ശരത്തെ ഇത് ഈ ഒരു പാട്ട് നമ്മുടെ ജബ് വി മെറ്റ് എന്നുള്ള ആ ഒരു മൂവിയിലെ പാട്ട് അടിപൊളിയായിട്ട് ഷനീബ് ശരത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുകയാണ്. ആ ഒരു ഡെഡിക്കേഷനോട് കൂടി നമ്മൾ പോകുന്നത് നിഷാദിൻ്റെ മെസ്സേജിലേക്കാണ്. നമുക്കൊരു താങ്ക് യു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പേറ്റിഎത്തിൻ്റെ ഫുൾ ഫോം തെറ്റിച്ച് പറഞ്ഞ ആളായിരുന്നു കേട്ടോ, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഫർമേഷൻസൊക്കെ ഇങ്ങനെ എത്തിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടും. ബേസിക് ഫാക്ട്, സുനോ ദ എഫ്, ഹായ് സുനോ എഫ് എം, സുനോ എഫ് എം ആണ് കേട്ടോ. സുനോ അല്ല, ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയെന്ന് തോന്നുന്നു. ആൻഡ് മല്ലിക്കാണ് മെസ്സേജ് അയച്ചേക്കുന്നത് ഫ്രം ശ്രീലങ്ക. ഓക്കെ, തമിഴ് തരുമാ മല്ലിക് ബ്രോ, എനിക്ക് തമിഴ് തരും. ഓക്കെ, ദാ ഇവിടെ മെസ്സേജ് ഇങ്ങനെ അയക്കുന്നുണ്ട് മല്ലിക് ബ്രോ. മല്ലിക് ബ്രോയുടെ മെസ്സേജിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കൂടി ഒന്ന് പോവാം. പലപ്പോഴും നമ്മുടെ ഹോബീസ് എന്ന് പറയുന്നത് പല രീതിയിലും, നമുക്ക് ചിലപ്പോൾ രാത്രി സമയം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫിഷിംഗ് ഒക്കെ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫിഷിംഗ് ഒക്കെ താല്പര്യമുണ്ട്, നമ്മൾ ഈ ഫിഷിംഗ് നെറ്റൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ഖത്തർ മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റി റെപ്രസെൻറ്റഡ് ബൈ ഫിഷറീസ് വെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഒരു അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഓഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 31 വരെ ഒരു ചെറിയ ബാൻ പീരിയഡ് വന്നിട്ടുണ്ട്. കിങ് ഫിഷ് നമ്മൾ എന്താണ് ഫിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ള അപ്ഡേറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത്. സോ കിങ് ഫിഷ് പ്രോപ്പറായിട്ട് തന്നെ എന്താണ് ബാൻ ചെയ്തിട്ടുണ്ട് കിങ് ഫിഷ് നമ്മൾ ഫിഷ് ചെയ്യുന്നത്. ഫിക്സ്ഡ് ഗ്രിൽ നെറ്റ്സ് യൂസ് ചെയ്താണ് ഈ ഒരു പ്രൊഹിബിഷൻ പറഞ്ഞേക്കുന്നത്. അതായത് ഫിക്സ്ഡ് ഗ്രിൽ നെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഹാൻഡ് ലൈൻസ് വെച്ചിട്ട് ഈ ഒരു ഫിഷിംഗ് പോസിബിളാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി അവർ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ട്രേഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ് ഫിഷിംഗ് നെറ്റ്സിൻ്റെ കേട്ടോ. സോ ഫിഷിംഗ് നെറ്റിൻ്റെ ട്രാൻസ്പോർട്ടും ട്രേഡിങ്ങും ഒക്കെ തന്നെ ഈ കൂട്ടത്തിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് തന്നെ നമ്മളുടെ ഖത്തറിൻ്റെ ഫിഷ് സ്റ്റോക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തേക്കുന്നതെന്ന് ഓൾറെഡി അവർ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് ഫിഷറീസ് വെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ആ ഒരു ഡേറ്റ്, ആ ഒരു ബാൻ പീരിയഡ് മറക്കണ്ട, ഓഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 31 വരെയാണ്. ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ പോകുന്നത് ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്കാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 10 മിനിറ്റും 19 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
5: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
5: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഹൈ എവരിവൺ, ജ്യോത്സ്ന ഹിയർ.
4: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ. കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: Joy Alukas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
9: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ, അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
6: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7-6-5-5-9-5-4.
5: You're listening to
10: 917 Evenings.
11: Joy Alukas 917 Evenings,
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
5: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.
13: Welcome once again. Welcome back to Radio Saturday to 1.7 FM 917 Evenings. ഇന്റെ ടൈമാണ്. സന്ദീപ് ആണ് കൂടെ ഉള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 25:20. യെസ്, ഈ ഒരു ടൈം കുറച്ചുകൂടി ഒന്ന് എനർജറ്റിക് ആയിട്ട് നമ്മുടെ ലിസണേഴ്സിനെ കൊണ്ടുവരേണ്ട സമയമാണിങ്ങനെ. അപ്പോൾ നമുക്കൊരു ചെറിയ പണിയെടുത്താലോ? പണിയല്ലത് കെണി.

പറയുമ്പോൾ തെറ്റിപ്പോവല്ലേ, ക്വസ്റ്റ്യൻ പറയുമ്പോൾ തെറ്റിപ്പോവല്ലേ, ഇത് മനസ്സിൽ ഇങ്ങനെ 10 പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പറയാൻ നോക്കുന്നത് കേട്ടോ. കൺഫ്യൂസിംഗ് ആണോ എന്ന് ചോദിച്ചാൽ, ചെറുതായിട്ടൊന്ന് നന്നായിട്ട് കേട്ട് കഴിഞ്ഞാൽ, ഐ മീൻ നന്നായിട്ടൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും കത്താനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. അപ്പം ഇന്നത്തെ ആ ഒരു കണക്ക് പരിപാടിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഒരു സുന്ദരനായിട്ടുള്ള, ഒരു ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള കുരങ്ങൻ. ഓക്കെ, ഈ കുരങ്ങന് ഒരു തെങ്ങ് വലിഞ്ഞു കയറണം. പക്ഷേ എല്ലാ ദിവസവും 3 ഫീറ്റ് വീതം കുരങ്ങൻ വലിഞ്ഞു കയറും തെങ്ങിലേക്ക്. പക്ഷേ രാത്രി ഉറങ്ങണമല്ലോ, സോ രാത്രി റെസ്റ്റ് എടുക്കുന്ന പീരീഡിൽ എപ്പോഴും 2 ഫീറ്റ് താഴെ വരും. ഓക്കെ, സോ ഡെയിലി ഒരു വലിയ തെങ്ങ്, ആ തെങ്ങ് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമാനായിട്ടുള്ള കുരങ്ങനെയാണ് നമ്മളിപ്പം ഇമാജിൻ ചെയ്യേണ്ടത്. 3 ഫീറ്റ് ഡെയിലി കയറുന്നുണ്ട്, പക്ഷേ

രാത്രിയാകുമ്പോൾ ഉറങ്ങിപ്പോകുന്നുണ്ട്, 2 ഫീറ്റ് താഴോട്ട് വരും. ഓക്കെ, ഇതുവരെ സംഭവങ്ങൾ ക്ലിയർ അല്ലേ? ഇതുവരെ വളരെ ക്ലിയർ ആണ്. ഇനി അടുത്തതാണ് സംഭവം. അതായത് രാത്രി സമയങ്ങളിൽ ഇങ്ങനെ 2 ഫീറ്റ് താഴെ വരുമ്പോൾ എനിക്ക് ബേസിക്കലി ചോദിക്കാനുള്ളത്, എത്ര ദിവസം എടുക്കും നമ്മുടെ കുരങ്ങൻ ചേട്ടൻ ആ ഒരു ട്രീ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ട്രീയുടെ ഏറ്റവും മുകളിൽ എത്താനായിട്ട്? ഇഫ് ട്രീയുടെ ആകെ പൊക്കം എന്ന് പറയുന്നത് 10 ഫൂട്ടാണെന്നുണ്ടെങ്കിൽ, 10 ഫൂട്ടാണ് ആ മരത്തിൻ്റെ ആകെ പൊക്കം എന്നുണ്ടെങ്കിൽ, ആ ഒരു ഹൈറ്റ് കംപ്ലീറ്റ്ലി 10 ഫൂട്ടാണെന്നുണ്ടെങ്കിൽ, എത്ര ദിവസം കൊണ്ടായിരിക്കും നമ്മുടെ ബുദ്ധിമാനായിട്ടുള്ള കുരങ്ങ് ഏറ്റവും മുകളിലെത്തുക? അപ്പോൾ ആ ഒരു ദിവസമാണ് എനിക്കറിയേണ്ടത്. 5000917ലേക്ക് ആൻസേഴ്സ് അയച്ച് കൊടുക്കോളൂ, ഞാൻ വെയിറ്റിങ്ങാണ്. ഒട്ടുമിക്കവാറും ഒരുപാട് പേര് തന്നെ കാൽക്കുലേഷൻ മനസ്സിൽ ചെയ്യുന്നുണ്ടായിരിക്കും, ബട്ട് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാണ്ട് തന്നെ ഈ ഉത്തരം പറയാൻ പറ്റുമെന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഫാക്ട്. അപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. സോ ഒരു ബുദ്ധിമാനായിട്ടുള്ള കുരങ്ങനുണ്ട്, 10 ഫീറ്റ് ടോളായിട്ടുള്ള ഒരു തെങ്ങുണ്ട്. ഈ തെങ്ങ് ഡെയിലി കുരങ്ങനിങ്ങനെ കയറുന്നുണ്ട്. 3 ഫീറ്റ് 3 ഫീറ്റ് വെച്ചാണ് അശാൻ കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ രാത്രിയാകുമ്പോൾ 2 ഫീറ്റ് ഇങ്ങനെ താഴോട്ട് വരും എല്ലാ ദിവസവും. അപ്പോൾ ടോട്ടൽ എത്ര ദിവസം എടുത്താണ് നമ്മുടെ കുരങ്ങൻ ചേട്ടൻ 10 ഫീറ്റുള്ള ഈ ഒരു മരം കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് മുകളിലേക്ക് എത്തുന്നത്? ഇതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഞാൻ എന്തേ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാണ്. കുറച്ച് ആലോചിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു തലയൊക്കെ ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്യട്ടെ, ബ്രെയിനൊക്കെ വർക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് ബ്രെയിനിങ് കൂടെ ഹെൽത്തി ആക്കി കളയാം. ഓക്കെ, റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ, എല്ലാ ദിവസവും.
1: ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മഴസയിൽ ഫ്രഷ് ഡീൽസ്, 3 ദിവസം ഷോപ്പിംഗിന്റെ മേളം.
4: ഒനിയൻ ഇന്ത്യ 1 കിലോ 2 റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ 1 കിലോ 2 റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ 1 കിലോ 6 റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 കിലോ 2 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ 1 കിലോ 36 റിയാൽ.
3: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
5: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഒന്ന് രണ്ട് മൂന്ന്. ഓ ശരി വന്നില്ല, ശരി വന്നില്ല. കൺഫ്യൂഷനായി ഗൈസ്, കൺഫ്യൂഷനായി, മൊത്തത്തിൽ കൺഫ്യൂഷൻ. ആർക്ക് കൺഫ്യൂഷൻ വേണ്ട കേട്ടോ, ചോദ്യമൊക്കെ കറക്റ്റ് തന്നെയാണ്. വെൽക്കം ബാക്ക് റേഡിയോസ് 91.7 FM 917 ഇവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. ഒരു ചെറിയ പണി എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പണി എങ്ങനെ തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും എക്സ്പ്ലനേഷനൊക്കെ മനസ്സിലിങ്ങനെ സെറ്റാണ്. ബട്ട് കുറച്ചധികം പേർക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് പേര് പകുതി ക്വസ്റ്റ്യനേ കേട്ടുള്ളൂ. ആ പണിയുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നു. പണിയല്ലത് കെനി. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചിലർ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഇന്നത് കൊണ്ടാണ്, ഇന്ന സംഭവമാണ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ഒരു സമാധാനം. ചിലപ്പോൾ ഈ വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു വെച്ചേക്കുന്ന സാധനത്തിലും ഉപരിയായിട്ടാണ് പലരുടെയും എക്സ്പ്ലനേഷൻ വന്നേക്കുന്നത്. താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്. പക്ഷേ ഈ ഒരു താങ്ക് യു പറയുമ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ ആരൊക്കെയാണ് റൈറ്റ് ആൻസർ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. അതിനുശേഷം ഞാൻ ചോദ്യം പറയാം. രണ്ടാമത്തെ ലിസ്റ്റിന് വേണ്ടി വെയിറ്റും ചെയ്യാം. പക്ഷേ വെരി ഫസ്റ്റ് ആദ്യത്തെ ആൻസർ എനിക്ക് നബീൽ വടക്കേ ബാക്കിയില്ല കേട്ടോ. പക്ഷേ അപ്പം ഈ അക്കൗണ്ടിൽ നിന്ന് വന്നേക്കുന്ന ആൻസർ റൈറ്റ് ആൻസറാണ്, വെരി ഫസ്റ്റ് ആൻസർ കേട്ടോ. ശരി ഉത്തരമാണ് ശരത് കൃഷ്ണൻ. അല്ലല്ലോ ശരത് ബ്രോ, ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ കിട്ടാന്നുള്ളേ ഉള്ളൂ. അശ്വിൻ പിള്ളൈ പറഞ്ഞേക്കുന്ന ഉത്തരം, അശ്വിൻ ബ്രോ ഒരു സെക്കൻഡ്, ആൻസർ ലോഡിങ്. ആൻഡ് ഓൾസോ സുമി ആൻസർ റൈറ്റ് ആണോ പറഞ്ഞേക്കുന്നത്. അശ്വിൻ ബ്രോയും ചെറുതായിട്ടൊന്ന് തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഒരു ചെറിയ ക്ലൂ കൂടെ തരാം കേട്ടോ ഈ ഒരു ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം. സുമി പറഞ്ഞേക്കുന്ന ഉത്തരവും ശരിയല്ല, തെറ്റിപ്പോയി. അൻസൽ ശരിയല്ല, ഉത്തരം തെറ്റിപ്പോയി. ലിമിയ ഉത്തരം തെറ്റിപ്പോയി. റഷീദ് റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. നൗഫൽ, ഹലോ റേഡിയോ സുനോ ടീം, ആൻസർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നൗഫൽ പറഞ്ഞിട്ടുണ്ട്. നൗഫലെ ശരി ഉത്തരം തന്നെയാണ്. നീന പറഞ്ഞിരിക്കുന്ന ഉത്തരം, ഓ നീന വേറെ ലെവലിലൊക്കെ പോയി ചിന്തിച്ചു, ബട്ട് നീന ഉത്തരം തെറ്റിപ്പോയി കേട്ടോ. നൗഫൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. എനത് നൗഫൽ, ഓക്കെ നൗഫൽ അല്ല, അബു ഫാത്തിമയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്, റൈറ്റ് ആൻസർ തന്നെയാണ്. സെയ്ഫ് മുഹമ്മദ് റൈറ്റ് ആൻസർ പറയുന്നു. ശ്രീറാം പറഞ്ഞിരിക്കുന്ന ശരി ഉത്തരമാണ്. അജിലേഷ് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്, ബട്ട് ദെൻ അജിലേഷിൻ്റെ ഉത്തരവും തെറ്റാണ്. സോ ആസ് ഓഫ് നൗ ചോദ്യം ഒന്നുകൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ പണിപ്പെടാണ്ട് ഞാൻ കറക്റ്റായിട്ട് ആ ഉത്തരം പറഞ്ഞുതരാം. അശ്വിൻ പിള്ളൈ നമുക്ക് റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. ചോദ്യം, ഒരു സുന്ദരനായിട്ടുള്ള ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള കുരങ്ങ്, ഈ കുരങ്ങിന് ഒരു തെങ്ങ് കയറണമെങ്കിൽ ആ തെങ്ങിൻ്റെ പൊക്കം 10 ഫൂട്ടാണ്. സോ 10 ഫൂട്ട് നീളമുള്ള ഒരു തെങ്ങ് കയറി അങ്ങ് മുകളിലെത്തണം. പക്ഷേ ആ എല്ലാ ദിവസവും കയറിക്കൊണ്ടിരിക്കുമ്പോൾ 3 ഫീറ്റ് 3 ഫീറ്റാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പാവം സുന്ദരനായിട്ടുള്ള കുരങ്ങച്ചിന് പറ്റുന്നത് കേട്ടോ. ആൻഡ് ഫൈനലി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് 2 ഫീറ്റ് താഴോട്ട് വരികയും ചെയ്യും ഡെയിലി. സോ എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് 10 ഫൂട്ടുള്ള ആ തെങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ കുരങ്ങച്ചൻ എത്തുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. സോ ആ ദിവസമാണ് കണ്ടുപിടിക്കുന്നത്. ഒരുപാട് പേര് എന്നെ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ക്ലൂ ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നത് 10 ദിവസമല്ല, ഒട്ടുമിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 80% നമ്മുടെ ഇൻബോക്സിൽ വന്ന തെറ്റുത്തരം 10 ഡേയ്സ് എന്നാണ്. പക്ഷേ 10 ഡേയ്സ് അല്ല, അതാണ് ഇപ്പോൾ പറയാൻ പറ്റുന്ന ആ ക്ലൂ. സോ ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു കുരങ്ങച്ചൻ വലിയൊരു മരത്തിൽ കയറണം, മരമല്ല തെങ്ങിൽ കയറണം. തെങ്ങ് 10 ഫൂട്ട് വലിപ്പമുണ്ട്, ആസ് ഇൻ ടോളാണ്. ആൻഡ് 3 ഫീറ്റ് 3 ഫീറ്റ് ഡെയിലി കയറി അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ 2 ഫീറ്റ് താഴോട്ട് വരും. എത്ര ദിവസം കൊണ്ടായിരിക്കും നമ്മുടെ കുരങ്ങച്ചൻ ആ ഒരു തെങ്ങിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുന്നത്? ഇതാണ് ഇന്നത്തെ പണി. സോ പണി കെണിയാവാണ്ട് പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ. വെയിറ്റിംഗ് ആണ്, ലക്കി വിന്നേഴ്സിനെ കാത്ത് സിനിമ ടിക്കറ്റുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആൻസേഴ്സ് അയക്കാനായിട്ട് മടിക്കേണ്ട. 5000-00917 അപ്പോഴത്തേക്ക് നമുക്കൊരു അടിപൊളി പാട്ടിലേക്ക് പോയാലോ. ഇച്ചിരി ആലോചിക്കാനായിട്ട് ബുദ്ധി വികസിക്കാനായിട്ട് ഒരു അടിപൊളി പാട്ട് തരാം. ഓക്കെ, കീപ് ലിസണിംഗ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 carat gold 372 കത്തറിയാൽ, 21 carat gold 430.50 കത്തറിയാൽ, 22 carat gold 454.50 കത്തറിയാൽ, 24 carat gold 493 കത്തറിയാൽ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: പ്ലസ് ബെൽ ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
6: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
8: നൈൻ വൺ സെവൻ ഈവനിങ്സ്.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 എഫ്എം. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 2:26. ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയാനായിട്ട് കുറെ അധികം പേര് എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സമയമൊന്നും കളയുന്നില്ല, പെട്ടെന്ന് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു പണിയല്ലിത് കെണി.

0: പണിയല്ല ഇത്, കെണി.
1: ഒരു ക്ലെവർ ആയിട്ടുള്ള മങ്കി, ഒരു ബുദ്ധിമാനായിട്ടുള്ള മങ്കിക്ക് ഡെയിലി ഒരു ഒരു ട്രീ, കംപ്ലീറ്റ് ആയിട്ട് ട്രീ എന്ന് വെച്ചാൽ നമ്മുടെ തെങ്ങ് കയറി അതിൻ്റെ ടോപ്പിൽ എത്താൻ ഒരാഗ്രഹം. അപ്പോൾ ഈ ആഗ്രഹം വെച്ചിട്ട് ആശാൻ ഡെയിലി 3 ഫീറ്റ് കയറുന്നുണ്ട്. പക്ഷേ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മങ്കിക്കുട്ടൻ താഴോട്ട് ഇടയ്ക്ക് ഇങ്ങനെ വീണു പോവും. 2 ഫീറ്റാണ് ഡെയിലി താഴെ വീഴുന്നത് കേട്ടോ. രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 ഫീറ്റാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഇച്ചിരി ഇച്ചിരി വെച്ച് ആ ഒരു 10-ാമത്തെ ഫീറ്റിലേക്ക് ഏത് ദിവസമാണ് എത്തുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് റൈറ്റായിട്ട് സെക്കൻഡ് ലിസ്റ്റിൽ ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചത് കേട്ടുകൊണ്ടിരിക്കുന്ന ലിസ്ണേഴ്സ് ആരെങ്കിലും ഉത്തരം അയക്കാനായിട്ട് വിട്ടുപോയെങ്കിൽ ആ ആൻസർ വായിക്കുന്ന സമയമുണ്ട് കേട്ടോ. പെട്ടെന്ന് ആൻസർ അയച്ചോളൂ. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് കുറച്ചധികം തന്നെ സിനിമാ ടിക്കറ്റുകളാണ്. സുമി കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇന്ന ദിവസമാണോ ഈ ആൻസർ ഇപ്പോൾ പറഞ്ഞത്? ഓക്കെ, സോ റൈറ്റ് ആൻസർ തന്നെയാണ് സുമി പറഞ്ഞേക്കുന്നത്. ജിത്തിൻ പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. അൻസൽ ഹബീബും ദേ റൈറ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഫിനീത് റൈറ്റ് ആൻസർ പറയുന്നു. വിനീത് അല്ല കേട്ടോ, ഫിനീത്. ഓക്കെ, നൈസ് നെയിം. വിഷ്ണു റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ലിമിയ എന്ന അക്കൗണ്ടിൽ നിന്നും ഒരു ദിവസം അങ്ങോട്ട് കൂടിപ്പോയിടവോ ഇഷ്ടാ, ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി കേട്ടോ. സെമി എന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. നഫ്രൂം എഗൻ, ഒരു ദിവസം കൂടി പോയി നഫ്രു ബ്രോ. അശ്വിൻ പിള്ളൈ, നൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അശ്വിൻ്റെ ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അജിലേഷ് ഇല്ല, അജിലേഷിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സംഭവം. അപ്പോൾ അതാ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ലിസ്ണേഴ്സിനും തന്നെ ആൻസർ കിട്ടിയതുകൊണ്ട് ദർ ഇസ് നോ ഡൗട്ട് 8-ാമത്തെ ദിവസമായിരിക്കും ഈ കുരങ്ങച്ചൻ 10-ാമത്തെ 10 ഫുട്ടുള്ള തെങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ക്ലൈംബ് ചെയ്ത് തീർക്കുന്ന വൈ. ബിക്കോസ് എല്ലാ ദിവസവും തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം 3 ഈ ഒരു നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു കാൽക്കുലേഷൻ പ്രകാരം 3 ഫീറ്റാണ് കയറുന്നത്. സോ 3 ഫീറ്റ് കയറിയിട്ട് 2 ഫീറ്റ് മാത്രമാണ് ഡെയിലി താഴോട്ട് വരുന്നത്. സോ അവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ വരാനുള്ളത്. സോ ഓൾറെഡി നമ്മുടെ മങ്കി ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ 1 ഫീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2-ാമത്തെ ദിവസം എത്തുമ്പോൾ വീണ്ടും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അതായത് 1-ാമത്തെ ഫീറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലരും കാൽക്കുലേഷൻ ഏറ്റവും താഴ്ന്ന് തുടങ്ങും, അതാണ് ആൻസർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ആൻസർ 8 ആണ്. 8 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 10 ഫുട്ട് ഉയരമുള്ള ഈ തെങ്ങ് നമ്മുടെ കുരങ്ങച്ചനെ കംപ്ലീറ്റ് ചെയ്ത് കയറി തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ കൺഗ്രാജുലേഷൻസ് മാത്രമല്ല, ടിക്കറ്റ്സ് വെയിറ്റിംഗ് ആണ്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ലക്കി വിന്നേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 10:32. യു ഹാവ് ടൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 എഫ്എം. കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈമാണ് സന്ദീപാണ് കൂടെയുള്ളത് ഈ ഒരു ടൈമിൽ വളരെ സന്തോഷമുള്ള ന്യൂസാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും എനിക്ക് ആദ്യം ഈ ന്യൂസ് വായിച്ചു പോയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ദാ ഇപ്പോൾ പറഞ്ഞുതരാം
0: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്
4: അഫ്കോഴ്സ് ഇന്നത്തെ ആ ഒരു സന്തോഷം എന്തെന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയോടടുപ്പിച്ച് അതായത് നാളത്തെ ദിവസം ചിലപ്പോൾ നമുക്കൊരു മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻ്റ് അറിയിക്കുന്നത്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തണ്ടർ സ്റ്റോംസും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ട് കണ്ടീഷനിൽ ഡിസ്പൈറ്റ് അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റിൽ നമ്മൾ തന്നെ പറഞ്ഞു പോയതാണ്. വരുന്ന വീക്കെൻഡ് വരയ്ക്കും രാത്രി സമയത്ത് അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ ക്ലൗഡ് ഫോർമേഷൻസിൻ്റെ ആ ഒരു രീതിയും ആ ഒരു എന്താണ് എസൻസ് ഒക്കെ കാണുമ്പോൾ മഴയ്ക്കുള്ള പോസിബിലിറ്റീസ് ഹൈ ആണെന്നുള്ളത് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മഴ അല്ലേ. മഴ വരുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, മഴ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ബട്ട് യെസ് ഓഫ് കോഴ്സ് പല കാര്യങ്ങളിലും നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോരുത്. അത് പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ ദിവസം വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മിപ്പിച്ചിട്ടില്ല.
3: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
0: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: ഓർമ്മപ്പെടുത്തൽ വേറൊന്നുമല്ല, ഈ ഒരു അപ്ഡേറ്റ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോരുത് കേട്ടോ. കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. പുറത്ത് ഹ്യൂമിഡിറ്റി ലെവൽസ് ആർ ഓൾവേസ് ഹൈ. അപ്പോൾ ആ ഒരു രാത്രി സമയത്ത് നമുക്ക് റിസ്ക് എടുക്കാനുള്ള പ്ലാൻസും കാര്യങ്ങളും ഒന്നും വേണ്ട. ആൻഡ് ഇഫ് ഇൻ കേസ് നാളെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ഇടി മിന്നലോടുകൂടി തന്നെ അതിന് വേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കരുതിയിരുന്നാൽ മതി. സോ ഈ ഒരു പോസിബിലിറ്റി കൂടി നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. മഴയൊക്കെ അല്ലേ, അപ്പോൾ ചെറിയൊരു മഴ റിലേറ്റ് ചെയ്തിട്ടുള്ള പാട്ടിലേക്ക് പോയി. ഇത് മഴ റിലേറ്റ് ചെയ്തിട്ടുള്ള പാട്ടൊന്നും മുത്തുമഴ കൊഞ്ചിൽ ഒബ്വിയസ്ലി ബിഗ് ബിയിലെ സോങ് നമുക്ക് എൻജോയ് ചെയ്ത് ഒരു മഴയൊക്കെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്ത് അങ്ങോട്ട് പോവാം അല്ലേ. ഡ്രൈവിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു സന്ദീപാണ് ഓൺ 917 ഈവനിങ്സ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
4: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
5: യു ആർ ലിസണിംഗ് ടു
4: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM നയൻ വൺ സെവൻ ഈവനിങ്സിൻ്റെ ടൈമാണ് സന്ദീപാണ് കൂടെയുള്ളത് ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രാവൽ ചെയ്യാനൊക്കെയുള്ള പല പ്ലാൻസും ഇങ്ങനെ എടുക്കുകയായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് സ്പെഷ്യലി ഓണം ടൈമാണ് അപ്പോൾ പതിവായിട്ടുള്ള ഓണം ട്രാവലും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി കുറച്ചധികം പേർക്ക് തന്നെ ഒരു വേറെ മൈൻഡ് സെറ്റ് എസ്പെഷ്യലി ജെൻസിക്കാർക്കായിരിക്കും ഈ ഒരു വൈബ് വരാനുള്ള സാധ്യത അതായത് നമുക്ക് ട്രാവൽ ചെയ്ത് മറ്റൊരു ഫോറിൻ ലാൻഡിലേക്ക് പോയി ഈ വരുന്ന ഓണക്കാലം ഒന്ന് എൻജോയ് ചെയ്താലോ എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ ഇങ്ങനെ മനസ്സിലെടുക്കുന്നുണ്ടായിരിക്കും ബട്ട് എല്ലാ റൂട്ട്സിലേക്കുള്ള പോസിബിലിറ്റീസ് ചെക്ക് ചെയ്യേണ്ടതും റീചെക്ക് ചെയ്യേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസാണ് അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ദേ ഇപ്പോൾ എത്തുന്നത് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബോർഡിംഗ് പാസ്

ദോഹ ഫിലാഡൽഫിയ റൂട്ടിലേക്കുള്ള ഫ്ലൈറ്റുകൾ വളരെയധികം എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഡെയിലി നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ സർവീസിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫിലാഡൽഫിയയിലേക്ക് പോകണമെന്നുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി. എയർബസ് A350-900 എയർക്രാഫ്റ്റ് ആണ്. ഇതിന് അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ക്യൂ സ്യൂട്ട് ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് കേട്ടോ ഇത്. അത് മാത്രമല്ല നമുക്ക് വൈഫൈ സ്റ്റാർലിങ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ ദേർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു റീഡ്സ് അലോട്ട്. അതിപ്പം ഇലക്ട്രോണിക് ബുക്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നെറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വേണമായിരിക്കും. ഇത്രയും വലിയൊരു ലോങ്ങർ ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ട കംപ്ലീറ്റ് ഫെസിലിറ്റീസും പ്രീമിയം ഫെസിലിറ്റീസ് തന്നെ ഖത്തർ എയർവേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 160 ഡെസ്റ്റിനേഷൻസ് വേൾഡ് വൈഡ് സീംലെസ് ആയിട്ടുള്ള കണക്ടിവിറ്റിയാണ് ഖത്തർ എയർവേസ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ദേ ഇങ്ങനെ സന്തോഷത്തോടു കൂടി പറയുമ്പോൾ ദോഹ ഫിലാഡൽഫിയ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നമ്പർ QR727 ആയിരിക്കും. ഇവിടെ നിന്ന് ഫിലാഡൽഫിയയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് 7:30 ആൻഡ് അറൈവൽ സമയം 14:30 എന്ന് പറയുമ്പോൾ 2:30 ഓക്കെ. ആൻഡ് ബാക്ക് ഫ്രം ഫിലാഡൽഫിയ ടു ദോഹ എന്ന് പറയുന്നത് ഫ്ലൈറ്റ് QR728 ആയിരിക്കും. 9:30 അതായത് 21:30 എന്ന് പറയുമ്പോൾ 9:30 അല്ലേ, യെസ് 9:30 അറൈവൽ 5:00 ആയിരിക്കും. സോ ഇതാണ് ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. സോ ഇഫ് യു ആർ മേക്കിംഗ് എ പ്ലാൻ ടു ഗോ ടു ഫിലാഡൽഫിയ, നമുക്ക് എല്ലാവിധ സർവീസും, അതായത് മുമ്പ് റെസ്യൂം ചെയ്തിരുന്ന ഒരുപാട് റെസ്യൂം അല്ല, മുമ്പ് റെസ്ട്രിക്ട് ചെയ്തിരുന്ന ഫ്ലൈറ്റുകൾ റെസ്യൂം ആക്കിയിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് എത്തുന്നത്. നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് അവൈലബിൾ ആണെന്നുള്ള ഇൻഫർമേഷൻ. This is what today's boarding pass has.

നോട്ട് ജസ്റ്റ് ടു ഫിലാഡൽഫിയ എനി സച്ച് ഡെസ്റ്റിനേഷൻ, ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ട്രാവലും കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ദേ വോണ്ട് ബി എനി കയോട്ടിക് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ട്രാവലൊന്നും ഫ്ലോപ്പായി പോവില്ല. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ മറ്റൊരു മനോഹരമായ ട്രാക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്, ടൂർണമെൻറ്റ് എന്ന മൂവിയിലെ ഗാനത്തിലേക്ക്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome, welcome, welcome back once again to Radio Suno 91.7 FM 917 Evenings at a Time. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 42 മിനിറ്റും 22 സെക്കൻഡും. Yet another beautiful evening. നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഐ ഹാവ് സംതിങ് വെരി ഹാപ്പി ടു ടെൽ യു. പക്ഷേ അതിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് അതിലും ഹാപ്പി ആയിട്ടുള്ളതാണ് നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ മെസ്സേജസ്. ഇവിടെ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സജീർ സഞ്ജു, ഹലോ, ഗുഡ് ഈവനിങ് മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ടുണ്ട്, ആൻഡ് ഞാൻ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അർജുൻ ഗുഡ് ഈവനിങ് പറയുന്നു. അതേപോലെ തന്നെ പ്രിയ ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. ജിത്തിൻ്റെ ഗുഡ് ഈവനിങ് വിഷിൻ്റെ കൂടെ ഒരു ബർത്ത്ഡേ വിഷ് കൂടി വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിജുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു ലേറ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ വിഷാണ് കേട്ടോ. അപ്പോൾ ഒരു സോറി കൂടി പറഞ്ഞു, ഫ്രണ്ട്സ് അല്ലേ, സോറി പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ദാ ഈ ഒരു ബർത്ത്ഡേ വിഷസ് ധൈര്യമായിട്ട് അങ്ങോട്ട് അയച്ചോളൂ. ജിതിൻ ബ്രോ ടു സിജു ബ്രോ, അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

യെസ് ഓഫ് കോഴ്സ്, ആ ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞ് മറ്റൊരു ഹാപ്പി ന്യൂസിലേക്ക് വരുമ്പോൾ, ഖത്തറിൽ പല ടെക്നോളജീസ് ആൻഡ് ഓൾസോ ഭയങ്കരമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അങ്ങനെ ഒരു ടെക് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ബേസിക്കലി ഇന്നത്തെ ടെക്നിക്കലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് AI-യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അറ്റ് ദ പീക്കാണ് നമ്മൾ ഇവിടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോബോ ടാക്സി. സോ ഡ്രൈവർലെസ് ആയിട്ടുള്ള ഈ ടാക്സീസ് ഓഫ് കോഴ്സ് നമ്മുടെ കൺവെൻഷണൽ കാറിൽ നിന്ന് തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. ആ കാറിൻ്റെ മുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു വലിയ എക്യുപ്മെൻ്റ് വെച്ചിട്ടുണ്ട്. ഈ എക്യുപ്മെൻ്റാണ് നാവിഗേഷനും അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള പ്ലോട്ടിങ്ങിനൊക്കെ തന്നെ സഹായിക്കുന്നത്, ഡിസിഷൻ മേക്ക് ചെയ്യാനും. ഒരു മനുഷ്യൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ സംഭവം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ്, ലിഡാർ എന്ന് പറയുന്ന സെൻസറാണ് കേട്ടോ ഈ സംഭവത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഹെഡ് ഓഫ് ട്രാഫിക് എഞ്ചിനീയറിംഗ് ആൻഡ് റോഡ് സേഫ്റ്റി, അദ്ദേഹം മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റിൽ പറയുകയുണ്ടായി 94% സക്സസ് റേറ്റ് ആണ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ഖത്തറിൻ്റെ അഡ്വാൻസ് ഡ്രൈവർലെസ് റോബോ ടാക്സി ട്രെയിൽസിലൂടെ. അപ്പോൾ എന്തായാലും സന്തോഷമുള്ള ഒരു ന്യൂസ് തന്നെയല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ആ 94 എന്നുള്ളത് 100% ആവുന്നു നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന പല വണ്ടികളിലും തന്നെ. ഇനിയിപ്പോൾ ഡ്രൈവർ ഉണ്ടാവില്ല, അരി പേടിക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ പേടി വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ സിനിമയിലൊക്കെ മാത്രമായിരിക്കും അങ്ങനെ ദ കാർ എന്നുള്ള സിനിമയൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ചെറിയ പേടിയൊക്കെ മനസ്സിലുണ്ടാവും. എങ്കിൽ പോലും ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോൾ അതിനോട് നമ്മളും ഓടുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലൈഫിലെ ഓപ്പർച്യൂണിറ്റീസ് ഓൺലി വെൻ വി ആർ ഇൻ ഖത്തർ. ഡു എക്സ്പീരിയൻസ് ഓൾ ദിസ്. അപ്പോഴത്തേക്ക് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ,
1: അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
0: യു ആർ ലിസണിംഗ് ടു
2: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: 917 evenings.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudengi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ലാസ്റ്റ് മൊമെന്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ലൈഫിലുണ്ടാവും. അതേപോലെ ദേ കുറേ ലാസ്റ്റ് മൊമെന്റ്സ് ബെസ്റ്റ് മെസ്സേജസ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. ബർത്ത്ഡേ വിഷും വെഡിങ് ആനിവേഴ്സറി വിഷും ഒക്കെ തന്നെ ഉണ്ട്. കുറച്ച് നേരം സമയം എടുത്ത് തന്നെ ആ വിഷസിലേക്ക് ഞാൻ പോകാൻ അങ്ങോട്ട് കരുതി. ഫഹദാണ് ആദ്യത്തെ മെസ്സേജ് അയച്ചേക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സനലിന് വേണ്ടിയിട്ട്, സനൽ, ഓക്കെ, സനലിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഒന്നും പറയാമോ സന്ദീപ് ബ്രോ? നാളെയാണ് ബർത്ത്ഡേ, ഓക്കെ, അഡ്വാൻസ് വിഷസ് ആണ് പറയേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും സനലിന് വേണ്ടി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷസ് അറിയിക്കുകയാണ്. Wishing you a very, very happy birthday. Advance birthday wishes from the entire team of Radio Suno.

ഒരു ബർത്ത്ഡേ അഡ്വാൻസ് വിഷസ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ധന്യ അയച്ചേക്കുന്ന മെസ്സേജാണ്. ഇന്ന് ഞങ്ങളുടെ 18th വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു വിഷ് പറയാമോ സന്ദീപേ എന്ന് പറഞ്ഞിട്ടാണ് വിഷസ് അയച്ചേക്കുന്നത്, ഐ മീൻ മെസ്സേജ് അയച്ചേക്കുന്നത്. ധന്യ ഹസ്ബൻഡ് പേര് അരുണ് എന്നാണ്. സോ ധന്യയ്ക്കും അരുണിനും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് വിഷ് ചെയ്യുന്നു. ഈവനിങ് മാത്രമല്ല മുന്നോട്ടുള്ള എല്ലാ വർഷങ്ങളിലും തന്നെ അടിപൊളിയായിരിക്കട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറി വിഷും ബർത്ത്ഡേ വിഷും ഒക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബർത്ത്ഡേ വിഷിലേക്ക് വിഷസ് അറിയിച്ചിരിക്കുന്നത് ഷഫീഖാണ്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിക്ക് അമലിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ആണ്. ഷഫീഖ് ബ്രോ ഇപ്പോൾ നാട്ടിലാണല്ലോ കേട്ടോ. സോ അപ്പോൾ നാട്ടിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. അമലിന് വേണ്ടി അടിപൊളി ഒരു ബർത്ത്ഡേ വിഷസ്. അമൽ ബ്രോ ഖത്തറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ആശിക്കും വിനോദും കൂടെ കാറിലിരുന്ന് പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്റെ ഇടയ്ക്ക് വിനോദിന് ഒരു ഹായ് പറഞ്ഞേക്കണേ ബ്രോ എന്ന് പറഞ്ഞിട്ടാണ് ആശിക്കിന്റെ മെസ്സേജ് വന്നേക്കുന്നത്. അപ്പൊ വിനോദ് ബ്രോ ഹലോ. ഓൾ റൈറ്റ്. അപ്പോൾ ഇതേപോലുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളും ചെറിയ ചെറിയ മെസ്സേജും ഒക്കെ അയക്കുമ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ മുഖത്തൊരു ചിരി കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ദറ്റ് യു ഹവ് ഡൺ ഇൻ ദി ഡേ അല്ലേ. ഓക്കെ, ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളത് എനിക്ക് തന്നെയാണ് പേഴ്സണലി. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് നേരം മുന്നേ എസ് കെ ബ്രോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് നമ്മൾ ചോദ്യം ചോദിച്ച സമയത്ത് പേര് വായിച്ചില്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ പേര് വായിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ലിസ്റ്റിൽ, അദ്ദേഹം കേട്ടിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു. ബട്ട് എസ് കെ ബ്രോ സ്പെഷ്യൽ മെൻഷൻ, ഈ ഒരു സമയത്ത് കുറച്ച് ലേറ്റായിട്ടാണ് മെസ്സേജ് വന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു അടിപൊളി ട്രാക്കിലേക്ക്. 916 ബന്ധങ്ങളെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 916 സിനിമയിലെ പാട്ട് എന്നെ കേട്ടാലോ. കമിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, ഹരിചരൺ മൃദുല വാര്യർ ആലപിച്ച വണ്ടർഫുൾ ട്രാക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 9:41. യു ഹാവ് ടൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: Namaskaram, njan ningalde Mrudula Varia.
2: You are listening to Radio Suno.
7: Radio Suno, ketu ketu kootukolam.

0: enjoy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണോ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. ഒരു ചെറിയ ചുമ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. യെസ് അപ്പോൾ ഒരുപാട് ചുമയ്ക്കാൻ പോയതാണോ ചോദിച്ചാൽ അതെ, ചുമയ്ക്കാൻ മനുഷ്യനല്ലേ, ഈ സംഭവങ്ങളൊക്കെ വന്നു പോകും ഗൈസ്. നമുക്ക് രാത്രിയിലെ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, ചൂട് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നു ഇങ്ങോട്ട് തിരി, ഈ സംഭവങ്ങളൊക്കെ വന്നു പോകും ഗൈസ്. നമുക്ക് രാത്രിയിലെ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, ചൂട് അങ്ങനെ

ബോഡി ടെമ്പറേച്ചർ ചൂടത്ത് നിന്ന് പെട്ടെന്ന് ആ ഒരു പോയിന്റിലേക്ക്, അതായത് നമ്മുടെ റൂം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലേക്ക് കയറുമ്പോൾ ബോഡിക്ക് കിട്ടുന്ന ഒരടി എന്നുള്ള രീതിയിലാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ജേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ജേക്ക് വരാതിരിക്കാനായിട്ട് പ്രീ കൂളിംഗ് സിസ്റ്റം ഒന്ന് ഈ ടൈം മാക്സിമം കുറയ്ക്കാനുണ്ട്. വണ്ടിയിൽ ഇപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വണ്ടിക്ക് അകത്തുള്ള സിറ്റുവേഷൻ ഇസ് ഡിഫറെൻറ്റ്. പക്ഷേ വീട്ടിലെ സിറ്റുവേഷൻ വി ക്യാൻ ഹാൻഡിൽ. ഗ്രാജുവലി തണുക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതായത് പുറത്ത് പോയിട്ട് വന്നിട്ട് എ സി നമ്മൾ മാനുവലി ഓൺ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. മാത്രമല്ല രാത്രി ഉറങ്ങുന്ന സമയത്ത് എൻറ്റയർ നൈറ്റ് എ സി ഓൺ ചെയ്തിടുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നുകൂടി സയൻറ്റിസ്റ്റ് ഒക്കെ തന്നെ ഇപ്പോൾ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. സോ മാക്സിമം ഓഫ് ഇപ്പോൾ നമ്മളൊരു 10 മണിക്കൊക്കെ കിടക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ 9:30 ഉറങ്ങുന്ന വ്യക്തിയാണ്. 9:30 ആരും ഉറങ്ങില്ല, പക്ഷേ എന്നാലും 10 മണിയൊക്കെ അടുപ്പിച്ച് ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആ ടൈമർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ എല്ലാ എ സികളിലും തന്നെ ഉണ്ട്. ഏതൊരു ബേസിക് മോഡൽ എ സി എടുത്താലും നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴുണ്ട്. ഇപ്പോൾ എവറിത്തിങ് കംസ് വിത്ത് അറ്റ്ലീസ്റ്റ് ബേസ് ഓഫ് തിങ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം രാത്രി 1 മണി വരെ ആ ഒരു ടൈം പീരീഡ് വരെ മാത്രം ഒരു 16 or 18 നിങ്ങളുടെ ആ ഒരു കംഫർട്ടബിൾ ടെമ്പറേച്ചർ ഏതാണോ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ എ സി സെറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് ഓട്ടോ മോഡിലേക്ക് അത് പോവും. ഓട്ടോ മോഡ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് രാത്രി ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുറി ഓൾറെഡി കൂളായിരിക്കും, കാരണം രാത്രി സമയമാകുമ്പോൾ അങ്ങനെ ഇൻറ്റൻസ് ആയിട്ടുള്ള എന്താണ് ഹീറ്റും കാര്യങ്ങളും ഒന്നും പ്രൊഡ്യൂസ് ആവുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ മുറി ആ ഒരു സ്റ്റേപ്പിളായിട്ടുള്ള ക്ലൈമറ്റിൽ. എങ്കിലും രാവിലെ എഴുന്നേക്കുമ്പോൾ പലർക്കും ഉള്ള ഡൗട്ടായിരിക്കും, സ്വെറ്റ് ചെയ്യുമോ, ഭയങ്കര ചൂടായിരിക്കുമോ, ഇതൊക്കെ. അപ്പോൾ അത് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഗെയിൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ, ടൈമർ വെച്ച് തന്നെ രാവിലെ ഒരു നമ്മൾ എഴുന്നേക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഓൺ ചെയ്യാനുള്ള ഒരു 1 hour back ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ആ ഒരു ചെറിയ ടിപ്പ് കൂടി നീ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്, ജോഡി എന്ന സിനിമയിലേക്കാണ്. കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarinde Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് പറയുമ്പോൾ ചെറുതായിട്ട് ഒന്ന് ഡാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു 917 ഈവനിങ്സിൽ നിന്നും. ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ പതിവായിട്ട് പറയുന്ന കാര്യമാണ്, ഉറക്കം ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ്, എസ്പെഷ്യലി ക്ലൈമറ്റ്. ഇപ്പോൾ സമ്മർ ടൈമാണ്, നമ്മുടെ ആ ഒരു എസിയുടെ ഫാക്ടറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാക്സിമം ടൈമേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് 24 hours എസി യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഓഫീസിൽ പോയാലും നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അവിടെ കൺട്രോൾ ചെയ്യാൻ എന്ന് പറയുന്നത് വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പെഷ്യലി വെൻ ദർ ആർ ലോട്ട് ഓഫ് മെഷീൻസ് ആൻഡ് സെർവേഴ്സ്, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ വീട്ടിൽ നമുക്ക് മാക്സിമം നമ്മുടെ ബോഡിക്ക് ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഏസി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഡ്രൈനെസ്സും കാര്യങ്ങളും ബോഡിയിലേക്ക് വരും. എന്ത് കാര്യവും അമിതമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് അല്ലേ. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് മറന്നുകൂടെ പോകേണ്ട ഈ ഒരു സാഹചര്യത്തിൽ, അതായത് നമ്മുടെ ആ ഡ്രൈനെസ് വരുന്ന സാഹചര്യത്തിലും ബോഡിയിൽ നിന്ന് വാട്ടർ കണ്ടന്റ് ലൂസ് ആവുകയാണ്. ഈ ഒരു ബേസിക് ഫാക്ട് മനസ്സിലാക്കുക. മാക്സിമം 24 hours എസിയിലേക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കേണ്ട. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന്തോഷമുള്ള എസ്പെഷ്യലി നമ്മുടെ റോബോട്ട് ടാക്സിയുടെ കാര്യം ആൻഡ് ഓഫ് കോഴ്സ് ടെക്നിക്കൽ അപ്ഡേറ്റ്സ്. ഇതൊക്കെ പറഞ്ഞു പോയപ്പോൾ ഏറ്റവും അധികം ഇന്നത്തെ ദിവസം എടുത്തു പറയേണ്ട നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഫിലാഡൽഫിയയിലേക്കുള്ള റെഗുലർ ആയിട്ടുള്ള ഫ്ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഖത്തർ എയർവേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചപ്പോൾ നാളെ ഇനി ഒരുപാട് അപ്ഡേറ്റിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാമോ. ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി വീഡിയോസ് 91.7 FM. So see you tomorrow. Ta-ta-ta-ta-ta. Love you all. Take care. Bye-bye.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ അങ്ങനെ വീണ്ടും നമ്മൾ കേട്ട് കേട്ട് കൂട്ടുകൂടുകയാണ്. കുറേ പഴയ പാട്ടുകളുടെ അല്ല, ഇന്നൊരാളുടെ പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയിൽ കഥകൾ പറയുന്നതിനോടൊപ്പം ഏത് പാട്ടിടും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ബിക്കോസ് അത്രയധികം മലയാളികളുടെ പ്രിയ ഗാനങ്ങൾ ഇദ്ദേഹം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അതിൽ ഞാനൊരു 7-8 പാട്ടുകൾ ചൂസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഹാർഡ് ടാസ്ക്കാണ്. പക്ഷെ എന്നാലും മാക്സിമം അദ്ദേഹത്തിൻ്റെ ഒത്തിരി പാട്ടുകളുമായി ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട ഗാനരചയിതാവ്, അഭിനേതാവ്, സംഗീത സംവിധായകൻ കൈതബ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഇന്ന് 76-ാം പിറന്നാൾ. '1974 ട്രിവാൻഡ്രത്ത് ആകാശവാണിയിൽ പാടാൻ അവസരം ലഭിച്ചു. നരേന്ദ്രപ്രസാദ് സാറിൻ്റെ നാട്യഗ്രഹം എന്ന നാടക ട്രൂപ്പിന് വേണ്ടി പാട്ടുകൾ ഈണമിടുകയും പാടുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് കവിതകളൊക്കെ മലയാളത്തിലെ പല മാഗസിനുകളിലും പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ദാസേട്ടൻ്റെ തരംഗിണിക്ക് വേണ്ടി എഴുതിയ ചില പാട്ടുകളാണ് സിനിമയിലേക്കുള്ള വഴി തുറക്കുന്നത്. 1986 ഫാസിൽ സാറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എന്നെന്നും കണ്ണേറ്റൻ്റെ എന്ന ചിത്രത്തിൽ ദേവദുന്ദുബി എന്ന ഗാനം എഴുതിയാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. ഈ ഗാനത്തിലൂടെ മലയാള സിനിമാ സംഗീതത്തിൽ പുതിയൊരു കാലം തുടക്കം കുറിക്കുകയായിരുന്നു. 350-ലധികം സിനിമകൾക്കാണ് കൈതപ്രം പാട്ടെഴുതിയത്. അനേകം സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവായി. എന്നാൽ ഏറ്റവും കൂടുതൽ കൈതപ്രം മാഷിന്റെ കൂട്ട് എന്ന് പറയുന്നത് ജോൺസൺ മാഷിലൂടെയായിരിക്കാം. ഏറ്റവും അധികം ഗാനങ്ങൾ പിറന്നത് ഇവരൊന്നിച്ചപ്പോഴാണ്. 1989 ഇറങ്ങിയ വരവേൽപ്പ് തൊട്ട് പിന്നീട് അങ്ങോട്ട് നിരവധി ഗാനങ്ങൾ.

0: സുനോ മെലഡീസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ കൈതബ്രം ദാമോദരൻ നമ്പൂതിരിയുടെ പിറന്നാൾ സ്പെഷ്യലിലൂടെ

0: ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാടി നടന്ന ഒരു പാട്ടാണിത്. പാട്ടെഴുത്തിലെ നിത്യയൗവനം കൈതപ്രം മാഷിന്റെ തൂലികയിൽ പിറന്ന മനോഹരമായ വരികൾ. കാലഘട്ടത്തിനനുസരിച്ച് വരികൾ ഒരുക്കുക, അത് കൈതപ്രം മാഷിനെ പോലെ മറ്റൊരു പ്രതിഭ ഇല്ലെന്ന് തന്നെ പറയാം. കവി, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, ഗായകൻ, നടൻ, തിരക്കഥാകൃത്ത് തുടങ്ങി കൈവച്ച എല്ലാ മേഖലകളിലും തിളങ്ങിയ പ്രതിഭയാണ് മാഷ്. മിന്നൽ വള പറയുമ്പോഴും കുറച്ച് പിന്നോട്ട് പോയാലും ട്രെൻഡിന്റെ ഒപ്പം തന്നെയാണ് നമ്മൾ മാഷിനെ കണ്ടേക്കുന്നത്.
1: കളിവീട് ചെയ്തിട്ടുള്ള ജയരാജന് ആ പടം ചെയ്യാമെങ്കിൽ
0: കുറച്ച് പിന്നോട്ട് പോയാലും ട്രെൻഡിന്റെ ഒപ്പം തന്നെയാണ് നമ്മൾ മാഷിനെ കണ്ടേക്കുന്നത്.
1: കളിവീട് ചെയ്തിട്ടുള്ള ജയരാജന്

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. കഴിഞ്ഞ 40 വർഷത്തിൽ കൂടുതലായി മലയാള സിനിമയ്ക്ക് ഒട്ടനവധി ഗാനങ്ങൾ എഴുതി തന്ന ലിറിസിസ്റ്റ് കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരിയുടെ പിറന്നാളാണിത്. ഒരു സിനിമ കഷ്ടപ്പെട്ട് നമ്മൾ 2.5-3 മണിക്കൂർ കാണുന്നു. എന്നാൽ ഒരു പാട്ടിലൂടെ തന്നെ ആ സിനിമയുടെ കഥ ഏറെക്കുറെ മനസ്സിലാക്കി തരാനായിട്ട് മാഷിന്റെ പാട്ടൊന്ന് കേട്ടാ മതി. ഒരു വരിയിലോ ഒരു പാട്ടിലോ സിനിമാ കഥ പറയുന്ന ട്രിക്ക് കൈതപ്പുറം മാഷിന് നന്നായി അറിയാമായിരുന്നു. ഇപ്പോൾ തന്നെ ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന പാട്ടെടുക്കുക. അതിൽ ശോഭനയുടെയും മമ്മൂട്ടിയുടെയും കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ആ വരിയിൽ തന്നെയുണ്ട്. അതേ സിനിമയിൽ തന്നെ എന്തിന് വേറൊരു സൂര്യോദയം. ശോഭന ഒരു ഡാൻസർ ആയിരുന്നു. എന്ന ഒരു ആക്സിഡന്റിന് ശേഷം അവർക്ക് നൃത്തം ചെയ്യാൻ സാധിക്കുന്നില്ല. ആ സങ്കടവും അതിനെ കംഫേർട്ട് ചെയ്യുന്നതും എല്ലാം തന്നെ ആ വരികളിൽ മനോഹരമായി മാഷ് എഴുതിയിട്ടുണ്ട്.

വേഷം സിനിമയ്ക്ക് വേണ്ടി വേഷങ്ങൾ ജന്മങ്ങൾ എന്ന പാട്ട് എഴുതിയപ്പോഴേക്ക് ടി എ റസാഖ് ചോദിച്ചത് ഇനി ഞാൻ ഈ കഥയിൽ എഴുതാൻ എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നായിരുന്നു. ഈ വരികളിൽ തന്നെ ആ കഥ മൊത്തമുണ്ടല്ലോ.

മറ്റൊരു സിനിമയും കൂടെ പറയാം, ഹരികൃഷ്ണൻസ്. ഇതിൽ നായിക ആരുടെ കൂടെ പോകണം എന്നൊരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഈ വരിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ ഇന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ പിറന്നാൾ ആഘോഷത്തിലൂടെയാണ്. ഗാനരചനയിൽ ഫാസിൽ സാറായിരുന്നു കൈതപ്രം മാഷിന്റെ ഗുരു എന്ന് വേണം പറയാനായിട്ട്. കാരണം ആദ്യ സിനിമ കൊടുത്തത് ഫാസിൽ സാറാണല്ലോ. പാട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ തുടക്കത്തിൽ ഫാസിൽ സാറ് വളരെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വന്തമായ ശൈലിയിലാണ് എഴുതിയതെങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും കൈതപ്രം മാഷിന് മുന്നോട്ടുള്ള എഴുത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ മിക്ക പാട്ടുകളിലും നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അമ്മമാർക്ക് വേണ്ടി നിറയെ ഗാനങ്ങളുണ്ട്. എന്നാൽ സിനിമയിൽ അച്ഛന്മാരെ പറ്റി പറയുന്ന പാട്ടുകൾ വളരെ കുറവാണ്. അതും കൈതപ്രം മാഷ് നമുക്ക് എഴുതി നൽകിയിട്ടുണ്ട്. മാഷിന്റെ അമ്മയ്ക്ക് മറവി രോഗമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്മാത്രയിലെ പാട്ടുകൾ എഴുതിയ സമയത്തെല്ലാം മനസ്സിൽ അമ്മയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് കേട്ടപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. താരാട്ടു പാട്ടുകൾ, അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ തന്നെ കൈതപ്രം മാഷാണ് മിക്ക പാട്ടുകളും നമുക്ക് എഴുതി തന്നിട്ടുള്ളത്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ കൈതബ്രമാഷിന്റെ പിറന്നാൾ ആഘോഷത്തിലൂടെയാണ്. 1989 പുറത്തിറങ്ങിയ മുദ്ര എന്ന സിനിമയിലെ പുതുമഴയായി പൊഴിയാമെന്ന പാട്ട് ഓർമ്മയില്ലേ? സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന കുട്ടികളെയാണ് സത്യത്തിൽ ഈ വരികളിലൂടെ കൈതപ്രം മാഷ് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നത്. അതുപോലെ സ്വന്തം ജീവിതത്തിന്റെ താളം തെറ്റിപ്പോയതിനെ കുറിച്ചും സന്തോഷം നിറഞ്ഞ ആഘോഷങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നുപോയതിനെ കുറിച്ചുമാണ് ഈ വരികളിൽ അദ്ദേഹം എഴുതിയേക്കുന്നത്.
1: കാലം മാറി ഓണക്കാലം പോയി, വേനൽക്കാവിൽ വർണ്ണക്കോലം മാറി.
0: കുട്ടികളുടെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളും അവരുടെ സ്വാതന്ത്ര്യത്തോടുള്ള ആഗ്രഹവും പ്രകൃതിയുടെ പുതുമഴ എന്ന പ്രമേയത്തിലൂടെ മനോഹരമായി അദ്ദേഹം എഴുതിയിരിക്കുന്നു.

0: सुनो 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: ാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: सुनो मेलोडीज
1: You're listening to Radio Suno Bobby and Kodayalad Suno Melodies ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് കൈതപ്രമാഷിന്റെ പിറന്നാൾ ദിവസമാണ്. സുമാഷിന്റെ കുറച്ച് പാട്ടുകളിലൂടെയുള്ള യാത്ര. ആയിരത്തി തൊള്ളായിരത്തി 1990 പുറത്തിറങ്ങിയ ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ പ്രമദവനം വീണ്ടും എന്ന പാട്ട് മലയാള സിനിമാ സംഗീത ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കുകളിൽ ഒന്നാണ്. രവീന്ദ്രൻ മാഷിന്റെ മാജിക് ടച്ച്, ദാസേട്ടൻ പാടിയ പാട്ട് ഇന്നും സംഗീത പ്രേമികൾക്ക് ഒരു അത്ഭുതമാണ്. പ്രമദവനം എന്നാൽ സന്തോഷം നിറഞ്ഞ വനം എന്നാണ് അർത്ഥം. വരണ്ടുപോയ കൊട്ടാരത്തിലെ അന്തരീക്ഷവും തമ്പുരാന്റെ മനസ്സും സംഗീതത്തിന്റെ പുതുവസന്തം പാടി ഉണർത്തുന്നു എന്ന അർത്ഥത്തിലാണ് കൈതപ്രമാഷ് ഈ വരികൾ എഴുതിയത്. ദാസേട്ടന്റെ ആലാപനത്തിനൊപ്പം മത്സരിച്ചു നിന്ന വേറൊരാളും കൂടെ ഉണ്ട് ഈ പാട്ടിൽ, വയലിൻ. കൈതപ്രമാഷ് എഴുതിയ വരികൾക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് പുറമെയുള്ള സംഗീത വർണ്ണനയാണെങ്കിൽ രണ്ടാമത്തേത് ലാലേട്ടന്റെ അബ്ദുള്ളയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കുറ്റബോധം കൂടെയാണ് ഈ പാട്ടിൽ എഴുതിയേക്കുന്നത്. ഇത്രയും കാലം സാധാരണ ഒരു പാട്ടായി, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു ക്ലാസിക് ടച്ചുള്ള പാട്ടെന്ന് മാത്രം നമ്മൾ വിശ്വസിച്ചിരുന്ന ഈ പാട്ടിന്റെ ഉള്ളിൽ ഇത്രയും അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ഇപ്പോൾ ആയിരിക്കും നമുക്ക് മനസ്സിലായിരിക്കുന്നത്.

0: ദിൽകൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de ruji ariyam call 4001707
2: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Radio Suno 91.7

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ കൈതപ്രം മാഷിന്റെ പിറന്നാൾ ദിവസമായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചില പാട്ടുകളിലൂടെ പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത്, ലാലേട്ടൻ, ജയറാമേട്ടൻ, രേവതി മാം ഒക്കെ അഭിനയിച്ച സിനിമയാണ് അദ്വൈതം. എം ജി രാധാകൃഷ്ണൻ സാറാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. കർണാടക സംഗീതത്തിന്റെ ക്ലാസിക്കൽ ഭംഗിയും ലളിത ഗാനത്തിന്റെ ഒരു മധുരവും ഒക്കെ മിക്സ് ചെയ്ത ഒരു പാട്ടുണ്ട് അതില്. ചെന്നൈയില് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് നടത്തുന്നത്. മറ്റൊന്നുമല്ല അമ്പലപ്പുഴ. ഈ അമ്പലപ്പുഴ ക്ഷേത്രവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാട്ട് വേണമെന്ന് ഡയറക്ടർ പ്രിയദർശൻ സാറ് എം ജി രാധാകൃഷ്ണൻ സാറിനോട് പറഞ്ഞു. അദ്ദേഹമാണെങ്കിൽ അതിനു പറ്റിയൊരു ട്യൂണും ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് മദ്രാസിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടയിൽ മനസ്സിൽ തോന്നിയ വരികൾ വെച്ചിട്ട് കൈതബ്രഹ്മാഷ് തൊട്ടടുത്ത നിമിഷം തന്നെ ആദ്യ വരികൾ കുറിച്ചു. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടിനി. തുടർന്ന് ഓരോ വരിക്കും അതിനനുസരിച്ച് ഈണം തത്സമയം ഒരുക്കുകയായിരുന്നു എം ജി രാധാകൃഷ്ണൻ സാറ്. ചെന്നൈയിലെ കോദണ്ഡപാണി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഈ പാട്ടുമായി ബന്ധപ്പെട്ട് കൈതബ്രഹ്മ മാഷ് അടുത്തിടെ ഒരു അത്ഭുത അനുഭവം പങ്കുവെക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുൻപ് ഗുരുതരമായ രോഗം ബാധിച്ച് ICU അബോധാവസ്ഥയിലായിരുന്ന ഒരു കുട്ടിക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഹെഡ്ഫോണിലൂടെ ഈ പാട്ട് നിരന്തരം കേൾപ്പിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഈ പാട്ടിന്റെ സംഗീത ചികിത്സയിലൂടെ, അതായത് ഒരു മ്യൂസിക് തെറാപ്പിയിലൂടെ, ആ കുട്ടി പൂർണ്ണമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സംഗീതത്തിന് രോഗം ഭേദമാക്കാൻ കഴിയുമെന്നതിന് വലിയൊരു തെളിവായി ഈ പാട്ട് മാറി.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Suno Melodies.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് കൈതപുരം മാഷിന്റെ പിറന്നാളാണ്. അദ്ദേഹത്തിന്റെ ചില പാട്ടുകളിലൂടെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും വശവുമായ പ്രണയഗാനങ്ങളിൽ ഒന്നാണ് ഞാൻ ഗന്ധർവനിലെ ദേവാംഗനങ്ങൾ. പത്മരാജൻ സർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 1991 പുറത്തിറങ്ങിയ ഈ സിനിമയില് ഈ പാട്ട് കൈതപ്രമാഷിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ജോൺസൺ മാസ്റ്ററിന്റെ മ്യൂസിക്കും ദാസേട്ടന്റെ ശബ്ദവും കൂടെ ആയപ്പം ട്രൂലി ഇറ്റ്സ് എ മാജിക്കൽ. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, സ്വർഗം ഉപേക്ഷിച്ച ഒരു നക്ഷത്രം എന്നതാണ് ഇതിന്റെ അർത്ഥം. എല്ലാ സുഖങ്ങളും വിട്ട് ഭൂമിയിലെ തന്റെ കാമുകിക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഗന്ധർവനെയാണ് ഈ വരിയിലൂടെ കൈതപ്രമാഷ ഒരുക്കിയേക്കുന്നത്. സാധാരണയായി വരികൾ എഴുതിയതിനു ശേഷം അതിന് ഈണം നൽകുകയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഈണത്തിനനുസരിച്ച് വരികൾ എഴുതുകയാണ് ശീലം. എന്നാൽ ഈ പാട്ടിന്റെ കാര്യത്തിൽ ഇത് രണ്ടിന്റെയും ഒരു മിക്സ് എന്ന് വേണം പറയാനായിട്ട്. ജോൺസൺ മാസ്റ്റർ ഹാർമോണിയത്തിൽ വായിക്കുകയും അതേ സംഗീത നോട്ടുകൾ തന്നെ കൈതപ്രമാഷ വെച്ചും വരികൾ എഴുതുകയും കൂടെ ചെയ്യുകയായിരുന്നു. മലയാള സിനിമാ സംഗീത ചരിത്രത്തിലെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിട്ടാണ് ഈ പാട്ട് അല്ലെങ്കിൽ ഈ രചനയെ കണക്കാക്കുന്നത്. സ്വർഗം കൈവിട്ടൊരു നക്ഷത്രം ഭൂമിയിലേക്ക് വരികയും ഒരു നിമിഷത്തെ പ്രണയത്തിന് ശേഷം രാത്രിയുടെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ സംഗീത ലോകത്തെ എല്ലാ ഗന്ധർവന്മാരും ഒന്നിച്ചുകൂടിയ ഒരു പാട്ട് എന്ന് വേണം പറയാനായിട്ട്. ദാസേട്ടനും ജോൺസൺ മാഷും പത്മരാജൻ സാറും കൈതപ്രമാഷും, അങ്ങനെ ഗന്ധർവന്മാരുടെ ഒരു കൂട്ട്. ഇനിയും മലയാള സിനിമാ സംഗീതത്തിന് ഒട്ടനവധി ഗാനങ്ങൾ നൽകാൻ കൈതപ്രമാഷിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. Action.
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: Horror. തനിക്ക് പോകാൻ അനുവാദം ഇല്ല.
0: ഡ്രാമ.
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM, 91.7 FM.
1: Qatar's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. 91.7 FM. Qatar's favorite radio station.